0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു.
1: മനുഷ്യൻ എത്ര സുന്ദരമായ പദം! വിസ്തൃത റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി മാനവികതയുടെ മനോഹരമായ മുഖം സ്വപ്നം കണ്ടത് ഓർക്കുന്നു. ഗോർക്കിയുടെ വാക്കുകൾ മനസ്സിൽ വരഞ്ഞിടുന്നു. മനുഷ്യൻ സുന്ദരമായ പദം. മനുഷ്യനെ സുന്ദരനാക്കുന്നത് എന്താണ്? സൃഷ്ടിയുടെ പൂർണ്ണത എന്ന എഴുത്തുകാർ. അറിവ്, വിജ്ഞാനം, വിവേകം, സംസ്കാരം എന്നിങ്ങനെ പല തലങ്ങൾ. ഇതിനേക്കാൾ പ്രധാനമായി ഒന്നുമില്ല. അതേക്കുറിച്ച് ആദ്യം പറയാം. ഇതര ജീവികളോട്, പ്രകൃതിയോട് കരുണ ചെയ്യാൻ കടപ്പെട്ട മനുഷ്യൻ. കരുണയാണ് മനുഷ്യൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്ന് തോന്നുന്നു. അതാണ് അവനെ സുന്ദരനാക്കുന്നത്. സർവാഭീഷ്ടദായിനിയായ പ്രകൃതി എല്ലാ നന്മകളുടെയും ഫലസമൃദ്ധി വിവേകത്തോടെ പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതിന്, പ്രയോജനപ്പെടുത്തുന്നതിന് കടപ്പെട്ട മനുഷ്യൻ നിർഭാഗ്യവശാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അത് നിഷേധിക്കുക വയ്യ. പ്രകൃതിയെ രക്ഷിച്ചു വളർത്തേണ്ട മനുഷ്യൻ, സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമിയിൽ പ്രതീക്ഷ സൃഷ്ടിച്ച മനുഷ്യന്റെ മഹിമ ആദവും ദൈവവും എന്ന കവിതയിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷികളും മൃഗങ്ങളും പ്രകൃതിയെ ചലനപൂർണമാക്കുന്നു, ചൈതന്യവത്താക്കുന്നു. ആദികാവ്യമായ രാമായണം പിറവിയെടുക്കുന്നത് ക്രൂരനായ കാട്ടാളൻ മരക്കൊമ്പിൽ കൊക്കുരസി രസിച്ച ഇണപക്ഷികളിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന സന്ദർഭത്തോട് പ്രതികരിച്ചുകൊണ്ടാണ്. പിടഞ്ഞുവീണ ജീവൻ വെടിയുന്ന പക്ഷിയുടെ രോദനം കാട്ടാളനെ മനുഷ്യനാക്കി, കവിയാക്കി ആദികാവ്യം പിറന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാർ രാമവർമ്മ എഴുതി. ആക്രമണകാരിയായ മനുഷ്യനോട് മാ നിഷാദ എന്ന് കൽപ്പിക്കാൻ എക്കാലത്തും കവി മനസ്സുകൾ ഒരുക്കം. മാനവികതയുടെ മധുര സന്ദേശം ഏറ്റുപാടുന്ന ഈ പുണ്യദിനത്തിലും ആക്രമണത്തിന് എതിരായ ശബ്ദം മുഴങ്ങുന്നു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം. മനുഷ്യരക്തപ്പുഴ ഒഴുകി ഭൂമി മനസ്സ് ദുഃഖസാന്ദ്രമാക്കരുത്. പാവപ്പെട്ട ആളുകളെ, ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് ധനവും പദവിയും അധികാരവും കൈയാളുന്നവർ മതിക്കരുത്. മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരെ സാമ്രാജ്യ ശക്തികളുടെ കുടില തന്ത്രങ്ങൾക്ക് വിരോധമായി കവികളും ചിന്തകന്മാരും സദാ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനവികതയുടെ അഥവാ മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം അവരിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ദുഃഖങ്ങളുടെ ഉറവിടം തേടിപ്പോയ സിദ്ധാർത്ഥന്റെ കഥ ചരിത്രത്തിൽ നാം വായിക്കുന്നു. 12 വർഷം തപസ് ചെയ്ത് ആ ദുഃഖത്തിന് കാരണം കണ്ടെത്താൻ സിദ്ധാർത്ഥന് കഴിഞ്ഞു. അവിടുന്ന് ശ്രീബുദ്ധനായി കാലത്തെ നയിക്കുന്നു. കവികൾ എപ്പോഴും കരയുന്ന കണ്ണുകൾ തേടുന്നു. കവിത മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസമേകുന്നു. കല കാരുണ്യമാണ്. വിശക്കുന്നവന് ഉപദേശങ്ങളല്ല, ഭക്ഷണമാണ് വേണ്ടത്. കാരുണ്യപൂർവ്വം ദരിദ്രരെ ആശ്വസിപ്പിക്കുവാനും ജീവിതസന്ധികളിൽ ഉഴലുന്നവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്നു എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ അടയാളം. ദാഹജലത്തിന് കൈനീട്ടുന്ന ഗുരുവിനെ പുരാണങ്ങളിൽ നാം ദർശിക്കുന്നു. ദാഹജലം പകർന്നു നൽകാൻ, വിശപ്പടക്കാൻ, ഭക്ഷണം നൽകാൻ, നഗ്നരായവരെ ഉടുപ്പിക്കാൻ, സമൂഹത്തിന്റെ താഴെത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യാൻ സംസ്കാരമുള്ള മനുഷ്യർക്ക് കടമയുണ്ട്. കരുണയേക്കാൾ വലിയ ദൈവശാസ്ത്രമില്ല. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരുക. ആരെയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാതെ എല്ലാവർക്കും അർഹതപ്പെട്ടത് ഉറപ്പുവരുത്തുക. ഇത് പരിഷ്കൃത മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്, ഔദാര്യമല്ല. മാനവികതയുടെ മധുര സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ ദിനാശംസ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പോലെ പ്രകാശദായകമാണ്. ആധുനിക കാലത്ത് പ്രാധാന്യം നൽകി നാം ആചരിക്കുന്ന മാനവികതയുടെ ഈ ശുഭദിനം നമുക്ക് നവസങ്കല്പങ്ങളുടെ പുതിയൊരു സംസ്കാര രോഗം സൃഷ്ടിക്കാൻ സഹായകമായി ഭവിക്കട്ടെ. കരുണാമയമായ ഭൂമി, സ്നേഹോജ്ജ്വലമായ ആകാശം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത കറുമ്പിപ്പയ്യ് പാരായണം ചെയ്യുന്നത് പി.വി. പ്രീതാ.

0: reiterated their commitment to strengthening collaboration on environmental protection and sustainable development. A joint ministerial statement adopted on the conclusion of 12th BRICS Environment Ministers meeting in New Delhi yesterday said, BRICS nations also reaffirmed their commitment to advancing the full and effective implementation of the 2030 Agenda for Sustainable Development, the United Nations Framework Convention on Climate Change and its Paris Agreement. The countries emphasized that enhanced international cooperation, including availability of finance from developed countries, is essential to enable developing countries to effectively address environmental and climate challenges. The government has approved an incentive scheme for promotion of domestic PNG connections aimed at bringing clean, safe and affordable piped cooking gas to households across the country. The scheme will be effective from 1st of next month. The Minister of Petroleum and Natural Gas said that the scheme is designed to fast-track the expansion of active PNG connections, ensuring that more families can start using piped natural gas in their kitchens at the earliest. Currently, there are 1.74 crore domestic PNG connections across the country. The ministry added the new scheme directly incentivizes the city gas distribution companies to actively convert unbuilt connections into working gas connections and expand the PNG network to new areas. It said that piped natural gas offers households a safer, cleaner and more convenient alternative to LPG cylinders and traditional cooking fuels. Ministry of Finance has said that regional rural banks, RRBs, have recorded strong growth in credit delivery during the financial year 2025-26. The ministry said the performance of RRBs under the Reserve Bank of India's priority sector lending framework remained strong during the year. However, the gross loans outstanding of RRBs increased by 10.3% from nearly 5,24,000 crore rupees in financial year 2024-25 to over 5,78,000 crore rupees in 2025-26. Indian Coast Guard's Daman Air Station conducted a swift operation to save the lives of 9 fishermen who were struck in a sinking boat. According to an official press release, the station received a distress call and immediately launched a Chetak helicopter to the location. In men's cricket, host Sri Lanka will resume the second innings at the overnight score of 84 for 4 on day 4 of the first test match of the series at the Gal International Stadium in Sri Lanka today. India were dismissed for 462 in the first innings, where Sri Lanka made 284 runs. And in hockey, the Indian men's team will face arch rivals Pakistan in a crucial pool D encounter of the FIH Men's Hockey World Cup in Amstelveen, the Netherlands today, with both teams battling for a place in the next round. And that is the end of this news bulletin.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. അറിയിപ്പുകൾ, ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, എസ് ആർ ആനന്ദ് പാടിയ ഗാനങ്ങൾ കേൾക്കാം. 6:30 പ്രഭാത ഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവിട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 114 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 അക്ഷരച്ചെപ്പ്, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, മുഖത്തല ജി ഗോപകുമാർ പാടിയ കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, ലെവിൻ കെ വിജയൻ, മൃദംഗം. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ, ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ കോഴിക്കോട് ജില്ലാ കളക്ടർ

എം എസ് മാധവിക്കുട്ടി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. 2:15 തുടർ നാടകം വേനൽമഴ 13-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00, 5:40, 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. വൈകുന്നേരം 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. ഉമ്മന്നൂർ മനോജ്കുമാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ. എരുത്താവൂർ CSI ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്മൈൽ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, പന്നിപ്പനി ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ വിനീത എസുമായി അഭിമുഖം കേൾക്കാം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. പാതകളിൽ ചിതറുന്ന സ്വപ്നങ്ങൾ, രചന അഖിൽ ശാലിനി വിശ്വലാൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യ ഖർ മുഫ്ത് ബിജ്ലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇംഗ്ലീഷ് വ്യാകരണം ക്ലാസ്, പാസ്റ്റ് ഓഫ് സ്പീച്ച് അവതരിപ്പിക്കുന്നത് ശ്രീജാദേവി. 9:30 വെച്ചൂർ ശങ്കറിന്റെ സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.5°C. പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ PK ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9:49:59:46, 4:3:21, 9:49:55:56:321, 9:49:55:56:321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: ഉദയഗീതത്തിൽ ഇന്ന് എസ് ആർ ആനന്ദ് പാടിയ ഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ഹരിചന്ദനം ആ ചിരിചന്ദനം എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബി രാജഗോപാൽ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്ക് 4,500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത നൽകും. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 3,200 കോടി രൂപ അനുവദിക്കുമെന്നും അതിവേഗത്തിൽ സ്ഥലം ഏറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈബർ തട്ടിപ്പുകൾ തടയാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് 3 സ്മാർട്ട് പദ്ധതികളുമായി പോലീസ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ AI ട്രാക്ക് സംവിധാനവും സ്മാർട്ട് പോലീസിംഗ് കാര്യക്ഷമമാക്കാൻ ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റവും സൈബർ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സൈബർ വാൾ എന്നിവയുമാണ് പുതിയ പദ്ധതികൾ. രാജ്യത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർ ഉൾപ്പെടെ 17 താരങ്ങൾക്കാണ് അർജുന പുരസ്കാരങ്ങൾ നൽകുന്നത്. കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന ഈ വർഷം ആർക്കും നൽകിയിട്ടില്ല. നെതർലാൻഡിലും ബെൽജിയത്തിലുമായി നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിലെ 2 മത്സരത്തിൽ 1-6 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തോൽപ്പിച്ചു.
1: വാതിൽപ്പടി വിതരണത്തിൽ നിന്ന് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് കീഴിലേക്ക് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം മാറ്റാനുള്ള കേരള സർക്കാരിന്റെ തത്വത്തിലുള്ള തീരുമാനം ആശങ്കകൾ ഉയർത്തുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന 1,000,000 വയോധികർ, വൈകല്യമുള്ളവർ, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ, ഡിജിറ്റൽ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ പരിചയമില്ലാത്തവർ, ഇവർക്കെല്ലാം ഈ മാറ്റം നിലവിൽ വീട്ടിലെത്തുന്ന പെൻഷനുവേണ്ടി കാത്തിരിക്കേണ്ട, യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കുമെന്ന് കരുതുന്നു.
2: എല്ലാവർക്കും വീട്ടിൽ സഹായിക്കാനൊന്നും ആളുകൾ ഉണ്ടാവത്തില്ലല്ലോ. ATM കാർഡ് കൊടുത്തുവിട്ട് എടുക്കാനും.
1: എറണാകുളത്ത് നിന്ന് അജിത.
2: അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ പെൻഷൻ എത്തിച്ചു തരണമെന്ന് ഞങ്ങളെ പോലുള്ളവർ എപ്പോഴും ആവശ്യപ്പെടുന്ന. അതുകൊണ്ട് ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്, ഇതേപോലെ ആരുമില്ല, തന്നെ താമസിക്കുന്നവര് ആണ് കൂടുതലും, ആരുമില്ല സഹായത്തിനൊന്നും. അപ്പൊ അവരുടെ ഒന്നും വിശ്വാസത്തോടെ കൊടുത്തുവിട്ട് അവർക്ക് ഈ പൈസ അവരുടെ കൈ കിട്ടുമെന്നോ ചില്ലറയായിട്ട് കൊണ്ടുപോകുന്നു നമ്മളെ പറ്റിക്കും.
1: ഗുണഭോക്താവിന് പ്രവർത്തനക്ഷമമായ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുകയും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും പണം പിൻവലിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ബാങ്ക് ട്രാൻസ്ഫർ സൗകര്യപ്രദമാകൂ. ബാങ്കിലേക്ക് നടക്കാൻ കഴിയാത്ത, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത, സമീപത്ത് ATM സൗകര്യമില്ലാത്ത, സാമ്പത്തിക ഇടപാടുകൾക്കായി ഒരു കുടുംബാംഗത്തെയോ അയൽക്കാരനെയോ ആശ്രയിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുതിയ സംവിധാനം കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം.
3: എന്റെ വീട്ടിൽ രണ്ടുപേരും കാഴ്ചയില്ലാത്തവരെ, വേറെ കാഴ്ചയുള്ള ആരും ഇവിടെ ഇല്ല.
1: കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ലളിത.
3: അതുപോലെ തന്നെ ഈ പെൻഷൻ കിട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ്മാനായിരുന്നു പെൻഷൻ കൊണ്ട് തന്നോണ്ടിരുന്നത്. ഇപ്പൊ 10 വർഷം കൊണ്ട് ബാങ്കുകാരാ വീട്ടിൽ കൊണ്ട് തന്നോണ്ടിരുന്നത്. ഇപ്പോഴത്തെ സർക്കാർ വന്നപ്പോ അവര് പറയുന്നത് കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ കൊടുക്കും, ബാക്കി എല്ലാരും ബാങ്കിൽ പോയി വാങ്ങിക്കണം. അപ്പൊ കേരളത്തിലുള്ള 1,000,000 കാഴ്ചയില്ലാത്ത സഹോദരി സഹോദരന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേരും വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാ. അവർക്ക് സഹായിക്കാനോ ബാങ്കിൽ പോകാൻ കൂട്ടുപോകാനൊന്നും ആരുമില്ല. അപ്പൊ അവർക്കെല്ലാം വേണ്ടി ഇനിയുള്ള പെൻഷൻ ഞങ്ങൾക്കും വീട്ടിൽ കൊണ്ട് തരാനുള്ള ഏർപ്പാട് ചെയ്യണം. അതാ ഓരോ ഭരണക്കാർ വരുമ്പോ ഓരോ നിയമമാണ് കൊണ്ടുവരുന്നത്. എന്നാലും 60% പേരും കാഴ്ചയില്ലാത്തവരോട് അവഗണനയാ കാണിക്കുന്നത്. അത് അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് വിചാരിക്കുമ്പോ കൂട്ടിനൊന്നും ആളെ കിട്ടാത്തതും എല്ലാം. ബാങ്കി പെൻഷൻ വേണ്ട

0: കൊടുത്തോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്ത കേരളത്തിലെ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർക്കുള്ള പെൻഷൻ പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ എങ്ങനെയായാലും വീട്ടിലെത്തിച്ചു തരാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം.
1: രമ,
2: പുറത്തുപോയി പെൻഷൻ വാങ്ങാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി എടുത്തോണ്ട് വരാനും ആരും ഇല്ല. നമുക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പൊ മറ്റുള്ളവരുടെ സൗകര്യം നോക്കി നമ്മൾ ഇരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും തക്ക സമയത്ത് നടത്തില്ല.
1: കേരളത്തിലെ ജനസംഖ്യാപരമായ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാണെന്ന് കാണാം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സാധാരണ സർക്കാർ സേവന കൈമാറ്റങ്ങളല്ല. അവ പ്രായമായവരെയും വിധവകളെയും വൈകല്യമുള്ളവരെയും കർഷക തൊഴിലാളികളെയുമാണ് പിന്തുണയ്ക്കുന്നത്. പല ഗുണഭോക്താക്കൾക്കും പ്രതിമാസ പെൻഷൻ അനുബന്ധ വരുമാനമല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിസ്ഥാന ബജറ്റിന്റെ ഭാഗമാണ്.
3: പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ എണ്ണം ഏകദേശം 68 ലക്ഷം.
1: സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഹെൽത്ത് സർവീസ് കോർ പ്രോജക്ട് മാനേജർ AR അരുൺ രാജ്,
3: അതായത് ആകെ ജനസംഖ്യയുടെ 19% വയോജനങ്ങളാണ്, അതായത് നമ്മളിൽ അഞ്ചിലൊരാൾ വയോജനമാണ് എന്നുള്ളതാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 8 മുതൽ 9 ലക്ഷത്തോളമുള്ള വയോജനങ്ങൾ 80 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരാണ്. അതായത് ആകെ വയോജന ജനസംഖ്യയുടെ 12 മുതൽ 13% വരെ ഉള്ളവർ വയോവൃദ്ധരോ അല്ലെങ്കിൽ മഹാവൃദ്ധരോ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവരാണ്. ഇത്തരക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല.
1: മൊത്തത്തിലുള്ള മാറ്റത്തിന് പകരം ഗുണഭോക്താക്കൾക്ക് ആദ്യം വ്യക്തമായ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട്. ബാങ്ക് അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കാൻ കഴിയുന്നവരെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലേക്ക് മാറ്റാം. കിടപ്പിലായ ഗുണഭോക്താക്കൾക്കും അതിനു തുല്യമായ കേസുകൾക്കും സർക്കാർ ഇതിനകം ഇളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തടസ്സങ്ങളില്ലാതെ ഇളവുകൾ നിർവചിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് വെല്ലുവിളി.
4: ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഡിസബിലിറ്റി ഉള്ളവരുണ്ട്.
1: വട്ടിയൂർക്കാവ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആശാ പ്രവർത്തക ശാലിനി,
4: പോയി വാങ്ങാൻ പ്രായാധിക്യമുള്ളവരും ഉണ്ട്. ഇപ്പോ ആ വിഷയത്തിൽ യഥാർത്ഥ ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ബാങ്ക് വഴി ആള് കൈപ്പറ്റുക എന്നൊരു കൊണ്ടുവന്നത്. പക്ഷെ എല്ലാവർക്കും അത് പ്രായോഗികമായിട്ടുള്ളൊരു നിലപാടല്ല. അതിന് വേറൊരു പോംവഴി എന്ന് പറയുന്നത് എന്തായാലും എല്ലാ ബാങ്കേഴ്സും അവരുടെ അക്കൗണ്ടിൽ അവർക്ക് നോമിനി ഉണ്ടാവും. പെൻഷനേഴ്സും ബാങ്ക് വഴിയാകുമ്പോൾ അവർക്ക് നോമിനി വയ്ക്കും. അപ്പൊ ആ നോമിനിയുടെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആധാർ, വോട്ടർ ഐ ഡി, അതുപോലുള്ള പാൻ കാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വോട്ടർ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് ബൈസ്റ്റാൻഡേഴ്സ് മുഖാന്തരം എടുക്കാനുള്ളൊരു നടപടി സർക്കാർ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ മാസവും ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് ഈ നോമിനിയുടെ ആധാറിന്റെ ഒരു കോപ്പി വല്ലതും ബാങ്കിൽ കൊടുത്തിട്ട് അവർക്കത് പെൻഷൻ കൈപ്പറ്റാനുള്ള ഒരു ഉത്തരവ് അങ്ങനെ കൊടുക്കുക. ഈ കാര്യങ്ങളെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പഴയതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി തീരെ അവശരായിട്ടുള്ളവർക്ക് വീടുകളിൽ പെൻഷൻ എത്തിക്കുക. ബെഡ്രിഡനായിട്ടുള്ള ആൾക്കാരെയാണ് പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ തുടർച്ചയായി വർഷങ്ങളായിട്ട് ചികിത്സയിലിരിക്കുന്നവരെയും പാലിയേറ്റീവ് കെയറിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാസത്തിൽ ഒന്നിടവിട്ടുള്ള മാസങ്ങളിലുള്ള ഒരു ബി പി ഷുഗർ ചെക്കിങ് കൊടുക്കുന്നുള്ളൂ. സഞ്ചരിക്കാൻ പറ്റുന്നവരാണ്, പക്ഷെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തവരും ഏജ്ഡ് ഉള്ളവരുടെ പ്രശ്നമായിട്ടുള്ളവർ കുറച്ചൊക്കെ അവർക്ക് നടക്കാൻ പറ്റും, വണ്ടിയിൽ കയറി പോകാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ബൈസ്റ്റാൻഡർ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടിയിൽ കയറി പോകാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്.
1: ജൂലൈയിൽ മാത്രം സാമൂഹിക സുരക്ഷാ ബോർഡ് പെൻഷനുകൾക്കായി 1095 കോടിയിലധികം രൂപ അനുവദിച്ചു. അതേസമയം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് വായ്പകൾ സുരക്ഷിതമാക്കാൻ ഗണ്യമായ സർക്കാർ ഗ്യാരണ്ടികൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇത് കാര്യക്ഷമമായ പെൻഷൻ ഭരണത്തെ സാമ്പത്തികമായി കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ഓരോ ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റും തിരികെ നൽകാത്ത തുകയും അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഗുണഭോക്താവും ഇതിനകം തന്നെ ഗണ്യമായ സാമ്പത്തിക ഭാരം വഹിക്കുന്ന കേരളത്തിന് അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്.
5: നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതില്
1: കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി മുൻ ചെയർമാനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ്,
5: വലിയ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ വലിയ ഒരു നോണ്ട്, അതായത് അനർഹരായ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. സി എ ജി വരെ കണക്ക് എടുത്തിട്ടുണ്ട് ഇതില്. അതിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% പേരും അനർഹരായിട്ടുള്ള ആളുകളെയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. സി എ ജിയുടെ എസ്റ്റിമേറ്റ് ആണ്, ബാക്കിയുള്ളവർ പറയുന്നതല്ല. പൊതുവിലുള്ള ഒരു ഇതനുസരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1/3 വരെ ആളുകൾ അനർഹരായിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇത് കാരണം ഇത് തീരുമാനിക്കുന്നതെല്ലാം ലോക്കൽ ഗവൺമെന്റ്സ് അല്ലേ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ്, അവരാണ് അതിന്റെ ബെനിഫിഷ്യറിയെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനർഹർ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അനർഹർക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ള ഇത് നമ്മൾ കൊടുക്കണം, അർഹരാർഹില്ലേ കൊടുക്കേണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് കൊടുക്കുമ്പോൾ വ്യക്തമായ ഒരു, അതായത് നേരിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാൾ പോയി അവിടെ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാസം ഒരുപാട് പണം കൊടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി നടത്തണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇടപെടലുകൾ വരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനാണ് ഈ സർക്കാർ ഇപ്പൊ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിർവൃത്തരായവര് അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇതിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഭരണപരിഷ്കാരത്തിന്റെ ചെലവ് ഏറ്റവും ദരിദ്രനായ പൗരന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു

0: ിക്കുന്നതിനുള്ള കാരണമായി സാമ്പത്തിക അച്ചടക്കം മാറരുത്. പുതിയ സംവിധാനത്തിന്റെ വിജയം പണം ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, യോഗ്യരായ ഓരോ പെൻഷൻകാരനും അധിക പണം ചെലവഴിക്കാതെയോ മറ്റാരെയെങ്കിലും ആശ്രയിക്കാതെയോ കൃത്യസമയത്ത് മുഴുവൻ പണവും ലഭിച്ചു എന്നതുമാണ്.
1: 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നേരിട്ട് വീട്ടിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
0: യൂണിവേഴ്സിറ്റി കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും പ്രിൻസിപ്പലുമായിരുന്ന കെ എൻ ഗംഗാധരൻ,
1: അതിലെന്തെങ്കിലും ആകപ്പുഴകളോ കുറ്റങ്ങളോ ഉള്ളതായി പൊതുവെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാതി ഉള്ളതായിട്ടും എന്റെ അറിവിൽ ഇല്ല. ബാങ്ക് മുഖേന പെൻഷൻ വിതരണം എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഈ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ചെറുപ്പക്കാരല്ലോ, ഭൂരിപക്ഷം പേരും നല്ല പ്രായമുള്ള ആളുകളാണ്. ഈ അവരെ എന്തിനാണ് ഈ പാവങ്ങളെ ഓരോ മാസവും ബാങ്കുകളിലേക്ക് നടത്തിക്കുന്നത്? വളരെ അകലെയാകും ചിലപ്പോ ബാങ്കുകൾ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ബാങ്ക് കാണണമെന്നില്ല. അപ്പോ ആ ബാങ്കുകളിലേക്ക് ഓരോ മാസവും അവർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇത് വാങ്ങണം. പല ആളുകൾക്കും ബാങ്കിങ് രീതി അത്ര പരിചയം ഉണ്ടായിരുന്നു വരില്ല. മാത്രമല്ല, ഗുണഭോക്താക്കളിൽ ഏതാണ്ട് 62% പേരും സ്ത്രീകളാണ്. അവരെയെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000-ലേറെ പേർ അവർക്ക് നാമമാത്രമായിട്ടുള്ള ഒരു ഓണറേറിയം ലഭിച്ചു വരുന്നുണ്ട്. അത് ഈ ബാങ്ക് മുഖേനയാക്കുമ്പോൾ ആ തുക പോലും ഇല്ലാതാവും. അവർക്ക് അവരുടെ ചെറിയൊരു വരുമാനം അവർക്ക് നിഷേധിക്കപ്പെടും എന്നുള്ള വലിയ ഒരു കുഴപ്പമുണ്ട്. മാത്രമല്ല, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു ഒരു ഫലമെന്ന് പറഞ്ഞാൽ വികസന വീഥിയുടെ ഇരുവശവും ഉള്ള ലക്ഷ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നതാണ് എല്ലാം അറിയാമല്ലോ. അവർക്ക് സമാശ്വാസം പകരാൻ സമൂഹത്തിന് കടമയുണ്ട്.
0: കേരളത്തിലെ ക്ഷേമ പെൻഷൻ സമ്പ്രദായം പ്രതിമാസ തുകയ്ക്കപ്പുറം പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രായമായവർക്ക്, വിധവകൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം പെൻഷൻ വീട്ടുവാതിൽക്കൽ എത്തുന്നത് സംസ്ഥാനം അവരെ മറന്നിട്ടില്ല എന്ന തിരിച്ചറിവാണ്. സാങ്കേതിക വിദ്യയ്ക്ക് ആ പിന്തുണ കൂടുതൽ സുതാര്യവും വേഗതയേറിയതും സുരക്ഷിതവുമാക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കേണ്ടതുണ്ട്.
2: ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള അവശത അനുഭവിക്കുന്ന ധാരാളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു നടപടിയായിരുന്നു.
0: AR അരുൺരാജ്.
2: എന്നാൽ ക്ഷേമ പെൻഷനുകൾ ബാങ്ക് മുഖാന്തരം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ ബാങ്കിംഗ് സേവനങ്ങളെ കുറിച്ച് ധാരണയില്ലാത്തതോ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ വയോജനങ്ങൾക്ക് പെൻഷൻ മുടക്കം വരുമോ എന്നുള്ള ആശങ്ക വയോജനങ്ങൾ വയോജന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അനർഹമായി പെൻഷൻ വീടുകളിൽ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെങ്കിലും അർഹമായവർക്ക് തുടർന്നും പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് ഉപകാരപ്രദമാകും എന്നാണ് കരുതുന്നത്.
0: ബാങ്ക് അധിഷ്ഠിത പെൻഷൻ സംവിധാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം സർക്കാരിന് ഒരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്നതല്ല. ഏറ്റവും ദുർബലനായ പെൻഷൻകാരനും കടലാസിന്റെയും ദൂരത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുതിയ വേലിക്കെട്ടുകൾ കടക്കാതെ തന്നെ ആ പണം ലഭിക്കുമോ എന്നതാണ്. ഒരു ക്ഷേമരാഷ്ട്രം സാമ്പത്തിക ചോർച്ചകൾ ഇല്ലാതാക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ക്ഷേമമെത്തുന്ന വഴികൾ വേലികെട്ടി അടയ്ക്കുകയും അരുത്.
3: പ്രഭാതപേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും

0: നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ 5-ാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ PNG വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര PNG കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോങ്കോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി K. മുരളീധരൻ അറിയിച്ചു.

0: ങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5000 രൂപയുടെയും വർധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറികടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജ്ജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 ദിന നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്നും ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
0: ന്യൂഡൽഹിയിൽ BW ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ 1ാമതെത്തി. 135ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എസി വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക്

0: 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा.

0: പ്രിയ ശ്രോതാക്കളെ, സത്യത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ മാത്രം ഓണമാണോ? ഇത് അടുത്ത തലമുറയുടെ ഓർമ്മകൾക്കുള്ള ഓണം കൂടിയാണ്. നമ്മുടെ ഓണം ഓർമ്മകൾ പഴം തലമുറ നമുക്ക് തന്നതാണ്. ഏവർക്കും മനസ്സകലമില്ലാത്ത ഓണം നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പുലർപ്പ്. ആദ്യം
1: കാർഷിക മേഖല വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 സെപ്റ്റംബർ എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാലുറപ്പിക്കുന്നതിനായി ക്ഷീരവികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനമൊരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഈ മാസം 20 മുതൽ 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയ പാൽ കണ്ടെത്തുന്ന പക്ഷം തുടർ നടപടികൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരമറിയിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൌജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൌകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലിലിറ്റർ സാമ്പിൾ പാലെത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടൻ തന്നെ പരിശോധനയ്ക്കായി ലാബിലെത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471244402-1. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പ് എന്ന വിഷയത്തിൽ ഇന്നും നാളെയും പരിശീലനം സംഘടിപ്പിക്കുന്നു. നൂതന ടാപ്പിംഗ് രീതികൾ, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജകൌഷധ പ്രയോഗം, റെയിൻ ഗാർഡിംഗ് എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 6238-0952-1750-4815-1-3-1. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ടു താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, മറ്റനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0495-2-95-850-91-88-2-2-3-5-8-4. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ മാത്തമെറ്റിക്സ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക്

0: ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി നാളെ രാവിലെ 10 മണിക്ക് വാക്കൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0494268621. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 21 മുതൽ 22 വരെയുള്ള 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തിരമോ രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8089391009407629658555. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് നാളെ കൂൺ കൃഷിയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8547073, 0487237773. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ഓഗസ്റ്റ് 19, ഈ ദിനത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ:
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്:
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ സ്വാതന്ത്ര്യം

0: ദേശീയ വൈമാനിക ദിനമായി ആചരിക്കുന്നു. 1994 ഓഗസ്റ്റ് 19 ലോക പ്രശസ്ത ക്വാണ്ടം രസതന്ത്രജ്ഞനും 2 വ്യത്യസ്ത മേഖലകളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തിയുമായ ലൈനസ് പോളിംഗ് അന്തരിച്ചത്. രാസബന്ധനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് 1954 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് 1962 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും അദ്ദേഹം നേടി. ക്വാണ്ടം രസതന്ത്രം, മോളിക്യുലാർ ബയോളജി എന്നീ മേഖലകളുടെ അടിത്തറപാകിയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് അദ്ദേഹം. വിറ്റാമിൻ സിയുടെ ഗുണങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിലും അദ്ദേഹം ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക രൂപനാണയം കൽക്കട്ട മിന്റിൽ നിന്ന് പുറത്തിറക്കിയത് 1757 ഓഗസ്റ്റ് 19. ആദ്യകാലത്ത് മുഗൾ ചക്രവർത്തിയുടെ പേരിൽ അച്ചടിച്ച ഈ നാണയങ്ങളാണ് ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ആധിപത്യത്തിന് അടിത്തറയിട്ടത്. 1868 ഓഗസ്റ്റ് 19 ജർമ്മൻ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രജ്ഞനായ ഓഗസ്റ്റ് ഫെർഡിനൻഡ് മോബിയസ് അന്തരിച്ചത്. ഒറ്റപ്രതലവും ഒറ്റവക്കും മാത്രമുള്ള അത്ഭുത ഘടനയായ മോബിയസ് സ്ട്രിപ്പ് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. 1819 ഓഗസ്റ്റ് 19 വ്യാവസായിക വിപ്ലവത്തിന് കരുത്തുപകർന്ന പ്രശസ്ത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ജെയിംസ് വാട്ട് അന്തരിച്ചത്. ന്യൂ കോമൺ സ്റ്റീം എഞ്ചിനിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി കാര്യക്ഷമമായ ആധുനിക സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് വൈദ്യുത ശേഷിയുടെ യൂണിറ്റിന് വാട്ട് എന്ന പേരിട്ടത്. പ്രശസ്ത നയതന്ത്രജ്ഞനും മലയാളി പ്രമുഖനുമായ KR നാരായണൻ ഇന്ത്യയുടെ 9 ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത് 1992 ഓഗസ്റ്റ് 19. വിദേശകാര്യവകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനായും വിദേശ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. പിൽക്കാലത്ത് 1997 സ്വതന്ത്ര ഇന്ത്യയുടെ 10 രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായി അദ്ദേഹം മാറി. പ്രശസ്ത ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ബ്ലെയ്സ് പാസ്കൽ അന്തരിച്ചത് 1662 ഓഗസ്റ്റ് 19. ഗണിതശാസ്ത്രത്തിലെ പാസ്കൽ ത്രികോണം, ദ്രാവകമർദ്ദത്തെക്കുറിച്ചുള്ള പാസ്കൽ നിയമം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടെത്തലുകളാണ്. 1623 June 19 ജനിച്ച അദ്ദേഹത്തിന്റെ സംഭാവനകൾ കമ്പ്യൂട്ടർ സയൻസിനും പ്രോബബിലിറ്റി തിയറിക്കും തറക്കല്ലിട്ടു. കേവലം 39 വയസ്സിൽ അന്തരിച്ച പാസ്കലിന്റെ നാമധേയത്തിലാണ് മർദ്ദത്തിന്റെ അന്താരാഷ്ട്ര അളവുകോലായ പാസ്കൽ അറിയപ്പെടുന്നത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിന്റെ കാരണങ്ങളെക്കുറിച്ച് ENT കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീഷ് MC സംസാരിക്കുന്നു.
3: എല്ലാവരെയും പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്. ഇത് ശരിക്കും ഒരു അത്യാഹിത വിഭാഗത്തിൽ പോയി കാണിക്കാനുള്ള ഒരു എമർജൻസിയാണ്. 100,000 ആളുകളിൽ 5 to 30 പേരിൽ വരെയാണ് ഈ അസുഖം കണ്ടുവരിക. 99% ഒരു ചെവിയെയാണ് ബാധിക്കുക. 30 dB മുകളിലുണ്ടാകുന്ന കേൾവിക്കുറവ്, അതും 3 frequencies ബാധിക്കുന്നതും അത് 3 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നതുമാണ് ഈ അവസ്ഥ. 72 മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിക്കും. കൂടുതൽ ആളുകളിലും നമുക്ക് ഒരു കാരണം കണ്ടെത്താൻ സാധിക്കാറില്ല. നമ്മൾ മൊത്തം നോക്കിയാൽ 5 to 10% പേരിൽ മാത്രമായിരിക്കും നമുക്കൊരു കാരണം കണ്ടെത്താനായിട്ട് സാധിക്കുക. കാരണങ്ങൾ പലതാണ്. ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഹെർപ്പീസ് പോലെയുള്ളതോ മംസ് പോലെയുള്ളതോ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം. തലയ്ക്കുണ്ടാകുന്ന ക്ഷതം, അതായത് ബാരോട്രോമ എന്ന് പറയും, ചെവിക്കകത്തുള്ള പ്രഷർ പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, നമ്മൾ ഫ്ലൈറ്റിൽ അസെൻഡോ ഡിസെൻഡോ ചെയ്യുന്ന സമയത്തോ ഡൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്കോ ഉണ്ടാവുന്ന പ്രഷർ വേരിയേഷനെയാണ് ബാരോട്രോമ എന്ന് പറയുന്നത്. ഈ ബാരോട്രോമയും പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. രക്തത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ലുക്കീമിയ പോലെ, ക്യാൻസർ

0: പോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഈ പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെതിരെ ബാധിക്കുന്ന അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇതും പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. അധികമായി നിൽക്കുന്ന ഷുഗറ്, കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്ന കൊളസ്ട്രോള്, നാഡിയെ ബാധിക്കുന്ന അവസ്ഥകൾ, മൈഗ്രെയിൻ പോലെയുള്ളത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ളത്, രക്തത്തിൻ്റെ കട്ടിയിലോ രക്തത്തിൻ്റെ ഓട്ടത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസവും പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവുണ്ടാക്കാം. ചില മരുന്നുകൾ പോലും, വേദന സംഹാരി, ചില ക്യാൻസർ മെഡിസിൻസ്, ചില ആൻറ്റിബയോട്ടിക് പോലും പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവുണ്ടാക്കാം. കേൾവിക്കുറവിന് ഉപരിയായി ഉണ്ടാവുന്നത് തലകറക്കമുണ്ടാകാം, ടക് ടക് എന്ന് പറയുന്ന ടിനൈറ്റസ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നതായിട്ടും പറയും. 40% ആൾക്കാരിലാണ് ഈ തലകറക്കം കണ്ടുവരിക. പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവിൻ്റെ കൂടെ ഉണ്ടാവുന്ന തലകറക്കം നല്ലൊരു ലക്ഷണമല്ല. ഈ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് പേടിപ്പെടുത്തുന്നതും അത് ടെൻഷൻ ഉണ്ടാക്കാനുമുള്ള കാരണമാണ്. പെട്ടെന്ന് നമ്മൾ ഓഡിയോളജി, അതായത് എത്രത്തോളം നമുക്ക് കേൾവി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കേൾവിക്കുറവ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടെ ഉണ്ടാവുന്ന തലകറക്കം വന്നില്ല എങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്, റിക്കവറി കൂടുതലുണ്ടാകും. നല്ല ലക്ഷണങ്ങൾ അല്ല എന്ന് പറയാനുള്ളത്, ഒന്ന്, 60 വയസ്സിന് മുകളിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അത് ഫുൾ റിക്കവറി ആയി വരണം എന്നില്ല. തലകറക്കമുണ്ടായാലും അത് ഫുൾ റിക്കവറി ആയി വരണമെന്നില്ല. ലക്ഷണം കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചികിത്സിച്ചില്ല എങ്കിൽ അതും നല്ലൊരു റിക്കവറി ഉണ്ടാവില്ല. റിക്കവറി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കേൾവി പൂർണ്ണമായും തിരിച്ചു കിട്ടണം എന്നില്ല. സോ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അടിയന്തരമായി എടുക്കുകയുമാണ് വേണ്ടത്. 50% ആൾക്കാർക്കും അത് പൂർണ്ണമായും റിക്കവറി ആകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീഷ് MC.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അസോസിയേറ്റ് മോഡലർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. യോഗ്യത: ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, കെമിക്കൽ, സിവിൽ വിഷയങ്ങളിൽ ഡിപ്ലോമ, ബിഇ, ബിടെക്, ബിഎസ്സി. ഡിപ്ലോമക്കാർക്ക് 6 വർഷത്തെയും മറ്റുള്ളവർക്ക് 4 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. പ്രായം 2026 ജൂലൈ 31, 33 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.engineersindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.engineersindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് സയന്റിഫിക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസ്ഷിപ്പിന് അവസരം. 3 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസ് ഒഴിവ് 2. യോഗ്യത: ബിടെക് സിവിൽ, കെമിക്കൽ, എൻവയൺമെന്റൽ. പ്രായം 28 വയസ്സ് കവിയരുത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത: 50% മാർക്കോടെയുള്ള MSc. പ്രായം 19-32 വയസ്സിനും ഇടയിൽ. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വാക്കിൻ ഇന്റർവ്യൂ August 21. ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ രാവിലെ 11, പോസ്റ്റ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ ഉച്ചയ്ക്ക് 2 മണിക്കും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിന്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kspcb.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kspcb.kerala.gov.in. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 16 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: കൊമേഴ്സ് 12, ജനറൽ 2, SC 1, ST 2, OBC 1, EWS 6, എക്കണോമിക്സ് 3, മാത്തമാറ്റിക്സ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.src.edu അല്ലെങ്കിൽ www.du.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.src.edu അല്ലെങ്കിൽ www.du.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 22. ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 26 ഒഴിവ്. സ്ഥിര നിയമനമാണ്. വിവിധ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളിലായിരിക്കും നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഡെപ്യൂട്ടി മാനേജർ ഒഴിവ് 15, ഫിനാൻസ് 11, ലോ 4. MBAയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നിയമബിരുദവും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും: എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയറിംഗ് 1, ജോയിന്റ് ജനറൽ മാനേജർ ഫിനാൻസ് 1, മാനേജർ ഫിനാൻസ് 4, മാനേജർ HR 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 1000 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment-jobs.in/npcc. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruit-jobs.in/npcc. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 22.
0: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കെ ജി രാധാകൃഷ്ണപിള്ള.
1: പ്രാണനു വേണ്ടിയുള്ള അവറ്റകളുടെ പാച്ചിൽ എന്നെ സങ്കടപ്പെടുത്തി. എന്നാൽ അവറ്റയുടെ പാച്ചിൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ല മലയാളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സങ്കടപ്പെടും. അവകൾ, അവ, അതുകൾ എന്നിവ അത് എന്നതിന്റെ നപുംസക ബഹുവചനമാണ്. അത്ഭുതപ്പെടുക, വിസ്മയിക്കുക എന്നീ അർത്ഥത്തിൽ നാം അതിശയിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിശയിക്കുക എന്ന പദത്തിന് വിസ്മയിപ്പിക്കുക എന്ന അർത്ഥമില്ല, അതിക്രമിക്കുക എന്നാണ് അതിന് അർത്ഥം. ചിലർ ഇതിനെ അതിശയിക്കുക എന്നാക്കി പറയാറുണ്ട്. അതിശയിക്കുക എന്നതിന് ചാരിയിരിക്കുക എന്നാണ് അർത്ഥം. 200നെ 200 ആക്കിയും 600നെ 600 ആക്കിയും എഴുതി കാണാറുണ്ട്. എന്നാൽ 200ഉം 600ഉമാണ് ശരി. ധാതുപൂർവമായാൽ ഉത്തരപദത്തിലെ ആദ്യാക്ഷരം ഇരട്ടിക്കേണ്ടതില്ല. ഇരിക്കാനുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ഇരിപ്പിടമാണ് ശരി, ഇരിപ്പിടമല്ല. തൂക്കാൻ ഈക്കിൽ ചീകുന്നവർ ശ്രദ്ധിക്കുക, ഈക്കിലല്ല വേണ്ടത്, ഈർക്കിലാണ്. നാണം മറയ്ക്കാൻ ഉടുത്തുണിയല്ല വേണ്ടത്, ഉടുതുണിയാണ്. മുകളിൽ, മുകൾഭാഗം എന്നീ അർത്ഥത്തിൽ മിതേ എന്ന് എഴുതാറുണ്ട്. മീതയാണ് ശരി. എ എന്നത് അവതാരക പ്രത്യയമാണ്. ആവശ്യം എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. എന്നാൽ ആവശ്യം വേണ്ടത് എന്നേ അർത്ഥം കൽപ്പിക്കുന്നുള്ളൂ. വായു, ജലം, ആഹാരം എന്നിവ പ്രാണന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഒഴിച്ചുകൂടാനാകാത്തവയാണ്. എന്നാൽ പെൻഷൻ കുടിശ്ശിക തീർത്തു കിട്ടേണ്ടത് ആവശ്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റും അതുകൾ ഈ നിങ്ങളെ താൻ എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്ന് എഴുതുന്നവരും പറയുന്നവരുമുണ്ട്. അല്ലെങ്കിൽ എന്നാണ് ശരിയായ രൂപം. അല്ലയുടെ അന്ത്യത്തിലുള്ള സ്വരം സദൃശ്യം പോലെ ലോപിക്കും. സദാകാലം എന്ന് പറയുന്നതിനേക്കാൾ സദാ എന്നോ എക്കാലമെന്നോ പറയുന്നതാണ് നല്ലത്. ജപ്പാനിലെ ദമ്പതിമാരിൽ ഭൂരിഭാഗവും കൃത്രിമ ഗർഭധാരണം സ്വീകരിക്കുന്നു. വന്ധ്യത്വമാണ് കാരണമെന്ന് എഴുതിക്കൊണ്ടു. വന്ധ്യത്വമല്ല, വന്ധ്യതാത്വമാണ് ശരിയായ രൂപം. വന്ധ്യ ആണ് മലടി, വന്ധ്യയല്ല.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് കെ ജി രാധാകൃഷ്ണപിള്ള.
2: ഇനിയൊരു ചലച്ചിത്രഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പി ലീലയും രേണുകയും പത്മയും കല്യാണിയും പാടിയ ഗാനം. ചിത്രം അധ്യാപിക.

താഴേക്കാട്ടിൽ താഴമ്പൂ, താഴത്തെ ആറ്റിൽ താമരപ്പൂ.

0: പുലർവട്ടം തുടരുമ്പോൾ 7:35 ശേഷം സമയം 7 മണി കഴിഞ്ഞ് 54:52. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡേറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. July 20 CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ്

0: രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യു എസ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരമതത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഫട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവേ വിദേശകാര്യ വക്താവ് പറഞ്ഞു.
1: I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact globally.
2: Terrorism matters. These are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism.
0: രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തിയതായും ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5-ാം സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ.
3: This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more, both for Japan and for India.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4:15 കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
7: ഓ മാധവൻ. ഒരു കാലത്ത് മലയാള നാടകവേദികളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഓ മാധവൻ. നാടക സംവിധായകനായും നാടക നടനായും ചലച്ചിത്ര നടനായും അദ്ദേഹം വേദികളിൽ തിളങ്ങി. 1922 ജനുവരി 27 കൊല്ലം ജില്ലയിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അണ്ണാമലൈ സർവകലാശാല, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദം നേടി. 1946 വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിലെത്തി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി. തന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം നാടകമാക്കി മാറ്റിയ ഒ മാധവൻ KPSEയിൽ 8 വർഷം നടനായും പിന്നീട് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ തുടങ്ങിയ നാടകങ്ങളിലൂടെ അദ്ദേഹത്തെ ജനം തിരിച്ചറിഞ്ഞു. പിന്നീട് സ്വന്തം നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ചു. 1982 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 1996 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 2000 സായാനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിവ ലഭിച്ചു. 2005 ഓഗസ്റ്റ് 19 ഓ മാധവൻ അന്തരിച്ചു.
8: അന്നത്തെ നാടക സംസ്കാരം എന്ന് പറയുന്നത് വില്ലനും നായകനും ഒരു നായികയും അവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നാടകം തുടങ്ങുമ്പോൾ മുതൽ നായികയ്ക്ക് വേണ്ടി വില്ലനും നായകനും മത്സരമാണ്. വൈക്കം വാസുദേവൻ നായരും തങ്കം വാസുദേവൻ നായരും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു നാടകം നമുക്ക് കൊണ്ടിരുന്ന് എഴുതിയാലെന്താ. അങ്ങനെ ഞാനും ഒരു നായകനെയും ഒരു വില്ലനെയും ഒരു നായികയെയും പ്രത്യേകം അതിൽ

0: ആദ്യാവസാനം കോമഡി പറയുന്ന ഒരു കോമിക് ആക്ടർ.
1: അല്ല, നായിക അന്ന് വേഷം കെട്ടലല്ലായിരുന്നു?
0: വേഷം കെട്ടിയതാ നായിക എന്ന് വെച്ചാ
1: ശരി,
0: കഥാപാത്രം.
1: സ്ത്രീകൾ അന്ന് നാടകരംഗത്തേക്ക്
0: സ്ത്രീകളല്ലായിരുന്നു, കഥാപാത്രം.
1: അപ്പൊ നാടകം പ്രേക്ഷകർ കൂവി എന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടായിരുന്നു?
0: നാടകം കുട്ടികൾ ശരിക്കും പഠിച്ചിട്ടില്ലായിരുന്നു.
1: ഓ, അത് ശരി.
0: അവിടെ വന്ന് വിളിച്ചു നിന്നു, അവ പിന്നെ ആളുകളെ വിടുവോ?
1: ക്ലാസ്
0: പറയാനുള്ള സൗകര്യം ഇല്ലാതെ വന്നു, സമയം കിട്ടിയില്ല. അതിനു മുമ്പ് കുറച്ചാളുകൾ പിണങ്ങി പോയില്ലേ. ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനുമായിട്ട് ബന്ധപ്പെടുമ്പോ ആദ്യം എന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയിൽ നിന്നും അപ്പൊ തന്നെ ഞാൻ പരിഹാരം കണ്ടു. ആ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് അടുത്ത പൊതുയോഗത്തിൽ ഞാൻ ഒരു പരിപാടി അവതരിപ്പിച്ചു, വേലുത്തമ്പി ദളവായിയുടെ അന്ത്യ പ്രഭാഷണം. ഒരു മോണോ ആക്ടായിട്ട് അവതരിപ്പിച്ചു. ആ 15 മിനിറ്റ് കൊണ്ട് ആ പുസ്തകത്തിൽ നിന്ന് അത് ഞാൻ പകർത്തിയെടുത്ത് കാണാതെ പഠിച്ച് ഒരു മടല് ചെത്തിയ ഒരു കഠാരയും തിരികെ ആ വേഷം അഭിനയിച്ചു. അന്ത്യപ്രഭാഷണം അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നാടകത്തിന്റെ വിശ്വാസം എനിക്ക് ഉണ്ടായതും പ്രേക്ഷകരെനിക്ക് നൽകിയതും ആ സംഭവമാണ്.
2: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഓ മാധവന്റെ ശബ്ദം.

0: മനോയാനം ഫ്രീ എന്ന വാക്ക് എന്തുകൊണ്ടോ മനുഷ്യ മസ്തിഷ്കത്തിന് എന്നും ഒരു ആവേശമാണ്. അതിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടും. ഷിപ്പിംഗ് ഫ്രീ എന്ന് പറഞ്ഞ് ഓൺലൈൻ വിൽപ്പന നമ്മളെ ആകർഷിക്കുന്നു. ഒന്നിന് ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പല ഉൽപ്പന്നങ്ങളും നമ്മളെ ആകർഷിക്കുന്നു. അതിലേക്ക് മനസ്സ് പോകുമ്പോൾ ഒരിക്കലും അതെന്തുകൊണ്ടാണെന്നോ അതിന്റെ ഗുണനിലവാരം എത്രയാണെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. 500 രൂപയിൽ കൂടുതൽ പുസ്തകം വാങ്ങിക്കുന്നവർക്ക് ഇന്ത്യയിലെവിടെയും ഷിപ്പിംഗ് ഫ്രീ എന്ന് ഓൺലൈൻ വിൽപ്പനക്കാർ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. നമ്മൾ 3 പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തു, 3 കൂടി 450 രൂപ. അങ്ങനെയാവുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കിട്ടില്ലല്ലോ. അപ്പൊ എന്തു ചെയ്യും? 1 പുസ്തകം കൂടി തെരഞ്ഞെടുക്കുക തന്നെ. 275 രൂപയുടെ 1 പുസ്തകം കൂടി എടുത്തു. അപ്പോൾ 725 രൂപ. 450 രൂപയുടെ പുസ്തകത്തിന് 30 രൂപയെ ഷിപ്പിംഗ് ചാർജ് വരൂ. ആ 30 രൂപ ഫ്രീയായി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ 275 രൂപയുടെ പുസ്തകം കൂടി തെരഞ്ഞെടുത്തത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന കൂടുകയാണ്, അതാണ് അവരുടെ ലാഭവും. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കാണ് ഫ്രീ. പല വ്യാപാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഈ ഫ്രീ എന്ന സംഗതി. 50 രൂപ അടയ്ക്കൂ, 200 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കൂ എന്ന് ഒരു കടയിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തരാം, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാം. സ്വാഭാവികമായും നമ്മൾ ഏത് തെരഞ്ഞെടുക്കും? 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തന്നെയായിരിക്കും, കാരണം മറ്റേയിടത്ത് 50 രൂപ അങ്ങോട്ട് കൊടുക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രീ എന്നതേക്കാൾ വലിയ ഒരു കച്ചവട തന്ത്രം വേറെയില്ല എന്ന് മനസ്സിലാക്കണം. സൌജന്യമായി കിട്ടുന്ന ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ എന്ന മനോഭാവം. എവിടെ ഏത് കടയുടെ മുന്നിൽ ഫ്രീ എന്നെഴുതി വെച്ചാലും കണ്ണ് അവിടെ പതിയാതിരിക്കില്ല. ഒന്നും സൌജന്യമല്ല എന്ന യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ നമ്മൾ സൌജന്യത്തിലേക്ക് ഭ്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നു എന്നല്ലേ? അതാണ് സത്യം. നമ്മളുടെ മസ്തിഷ്കം നമ്മളെ വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയെ മനഃശാസ്ത്രത്തിൽ 0 എഫക്ട് എന്നാണ് അറിയപ്പെടുന്നത്. കച്ചവടത്തിൽ 0 എഫക്റ്റിന്റെ സ്വാധീനം ഒട്ടും ചെറുതല്ല. 0 എഫക്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബയാസാണ്, അതായത് ധാരണാപിശക്. ഈ ധാരണാപിശകിൽ ഒരു തവണയെങ്കിലും പെട്ടുപോകാത്തവരില്ല എന്നു തന്നെ ഉറപ്പിച്ചു പറയാം. എങ്ങനെ നമുക്ക് 0 എഫക്ട് എന്ന ബയാസിനെ മറികടക്കാം എന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ഒന്നും സൌജന്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന് ആദ്യം വേണ്ടത്. പിന്നെ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്രീയായി കിട്ടുന്ന ഏതൊന്നിന്റെയും ഗുണനിലവാരമാണ്. ഒരു തത്വശാസ്ത്രം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഫ്രീ എന്നെഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു എന്ന് തന്നെയാണ്. അവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മളുടെ മനസ്സു തന്നെയാണ്. സ്വയം കെണിയിൽ പെടാതെ നോക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കാനും കഴിയണം. സൌജന്യത്തെ സമീപിക്കേണ്ടത് അങ്ങനെയൊരു രീതിയിലാണ്. മിനിമലിസം എന്നൊരു ജീവിത ശൈലിയുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്നറിയുമോ? ആവശ്യമില്ലാത്തതൊന്നും വാരി കൂട്ടരുത് എന്നാണ്. കളയേണ്ടതൊക്കെ കളയണം എന്നാണ്. ഫ്രീയിൽ അഭിരമിക്കുന്നവരായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ബ്രാൻഡായതും ഗുണനിലവാരമുള്ളതുമായ ഒരു ഉൽപ്പന്നത്തിനൊപ്പം അതുപോലൊന്ന് ഫ്രീയായി നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? അത്യാവശ്യം ഡിസ്കൗണ്ട് നൽകാൻ കഴിയുമായിരിക്കും. ഗുണനിലവാരമുള്ള ഏതൊന്നിനും അതിന്റേതായ മൂല്യമുണ്ടാകും. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാകുന്നതിലല്ല, ഉള്ളതിന് നിലവാരമുണ്ടാവുക എന്നതാണ് കാര്യം. അതുകൊണ്ട് അവിടെയും ഇവിടെയും കാണുന്ന ഫ്രീകളിലേക്ക് മനസ്സ് വ്യാപരിച്ചു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കുറച്ചു ഗാനങ്ങൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ ഹൃദ്യമായ ഈണങ്ങൾ നിറച്ചുവെച്ച സംഗീത സംവിധായകൻ AJ ജോസഫിന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ, വരികൾ KJ ജയകുമാർ, പാടിയത് യേശുദാസ്.

0: ഗ്രാമകേരളം.
1: ഓണം വന്നേ ഓണം. അന്നത്തെ ഓണം ഭാഗം ഒന്ന്.
0: മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം സമസ്ത അനുഭവങ്ങളുടെയും സമഞ്ജസഭാവമാണ് ഉണർത്തുന്നത്. ഐതിഹ്യത്തിൻ്റെ പിൻബലമുണ്ട്, പ്രകൃതിയുടെ ഹൃദയതാളമുണ്ട്, സാഹോദര്യത്തിൻ്റെ ആത്മബന്ധമുണ്ട്, സമത്വത്തിൻ്റെ ചടുല അനുഭവമുണ്ട്, സംഗീതത്തിൻ്റെ നറുനിലാവുണ്ട്, രുചിയുടെ നിറഭേദങ്ങളുണ്ട്, കൈവിട്ടുപോയ കലകളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മനുഷ്യ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള പഴയ ഒരു മാതൃക എന്ന് നമുക്ക് ഓണത്തെ വിളിക്കാം. മലയാളിക്ക് ഓണം സമത്വത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമാണ്. കുബേരനും കുചേലനും അതിരുകൾ തകർത്ത് ഒന്നാകുന്ന ഒരു സാംസ്കാരിക പ്രതലം അത് സൃഷ്ടിക്കുന്നു. ഒരു ഓണത്തിന് ശേഷം അടുത്ത ഓണത്തിലെത്താനുള്ള വഴിയാണ് മലയാളിക്ക് തങ്ങളുടെ ജീവിതമെന്ന് പറയാം. ഓണത്തിൻ്റെ വരവേൽപ്പിന് എത്രയോ കാലം മുമ്പേ മലയാളി തയ്യാറെടുക്കുന്നു. കർക്കിടക പെയ്ത്തിൽ വറുതി അനുഭവിക്കുമ്പോഴും വന്നുചേരാൻ പോകുന്ന ഓണത്തെ ഓർത്ത് അത് അതിജീവിക്കുന്നു. ഓണമുണ്ണാൻ പാടത്തിറങ്ങി കൊയ്ത് മെതിച്ച് പാറ്റി ഉണക്കി ഉഴുങ്ങിക്കുത്തി അരിയാക്കി വയ്ക്കുന്നു. കർക്കിടകമേകിയ കുളിരിൽ രോമാഞ്ചമണിഞ്ഞ പോലെ പ്രകൃതി പൂക്കളായി കായ്കളായി പ്രസാദിച്ചു നിൽക്കുന്നു. എല്ലാം കൊണ്ടും അല്ലലില്ലാത്ത ഓണത്തെ വരവേൽക്കാൻ മലയാളി മറ്റെല്ലാം മറക്കുന്നു. ചിങ്ങം പിറക്കുന്നതോടെ കുട്ടികളായ ഞങ്ങളിൽ ഓണവും പിറന്നു കഴിഞ്ഞു. അത്തം ഉദിക്കുന്നതോടെ ഞങ്ങൾ ഓണത്തിൻ്റെ തിമിർപ്പുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആകാശത്ത് അത്തം പിറക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ ഓണനിലാവ് പരക്കുന്നു. ഊഞ്ഞാലിനുള്ള കയർ വാങ്ങാനും ഇരിപ്പ് പലക കണ്ടെത്താനും ഓടി നടക്കുന്നു. അത്തം മുതൽ 10 ദിവസത്തെ പൂക്കളമിടണം. പുലരും മുമ്പേ പൂ പറിക്കണം. നാനാവർണ്ണങ്ങളുള്ള പൂക്കളും ഇലകളും കൊണ്ട് വീട്ടുമുറ്റത്തെ അലങ്കാരമായി കളം നിറയ്ക്കണം. വൈകും മുമ്പേ കൂട്ടുകാരോടൊത്ത് ഊഞ്ഞാൽ കെട്ടി ആടണം. കൂട്ടുകാരൊത്തു ചേർന്ന് ഊഞ്ഞാലിലിരുന്ന് പാടിത്തുടങ്ങി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങൊട്ടാർക്കുമില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഈ പാട്ടിനൊപ്പം ഊഞ്ഞാലിനെ ഞങ്ങൾ ആയം കൊണ്ട് മുകളിലേക്ക് മുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരും ഒന്നായിത്തീരുന്ന ആ മാവേലിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും

0: സന്തോഷവും ഞങ്ങളെ എത്ര മുകളിലേക്കാണ് എത്തിക്കുന്നത്. ഇത്രയേറെ വൈവിധ്യ സമ്പന്നമായ അനുഭവങ്ങൾ ഉൾച്ചേരുന്ന ഓണമല്ലാതെ മറ്റെന്തു ഉത്സവമാണ് ലോകത്ത് വേറെ ഉള്ളത്? അതുകൊണ്ടാണല്ലോ കാണം വിറ്റും ഓണമുണ്ണണം എന്ന് പഴമക്കാർ നമ്മെ ഉപദേശിച്ചത്.
1: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ.

ഇനി നമുക്ക് ചുറ്റും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ തയ്യൽ ടീച്ചർ തസ്തികയിലേക്ക് പി എസ് സി ഇന്ന് നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷ മാറ്റിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പി എസ് സി മാറ്റിവെച്ച 4, 5, 6, 10 തീയതികളിലെ ഓൺലൈൻ ഒ എം ആർ പരീക്ഷകൾ യഥാക്രമം 3, 4, 5, 6 തീയതികളിൽ നടത്തും. കേരള തീരത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ഉയർന്ന തിരമാലയും കള്ളക്കടൽ പ്രതിഭാസവും നാളെ വൈകിട്ട് 5:30 വരെ തുടരാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മുനമ്പം ഫിഷിംഗ് ഹാർബർ മുതൽ മറുവക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം എന്നും അറിയിച്ചിട്ടുണ്ട്.

ഇനിയൊരു ചലച്ചിത്രഗാനം കെ ജെ യേശുദാസ് പാടിയത്. എ ജെ ജോസഫിൻ്റെ സംഗീതം, രചന കെ ജയകുമാർ, ചിത്രം നാട്ടുവിശേഷം.

0: eastern Idlib province, saying the action was aimed at preventing the deployment of Turkish troops at the base. Air strikes reportedly hit the runway of the airbase, causing damage but no casualties. Israeli Prime Minister Benjamin Netanyahu's office said Syria was on the verge of violating an agreed status quo on security matters by allowing Turkish troops to deploy at the base. Syria has condemned the Israeli action. Foreign Minister Assad al-Shibani described the strikes as an unjustified provocation and a violation of Syria's sovereignty, warning that they could threaten regional and global stability. The India Meteorological Department, IMD, has forecast very heavy rainfall conditions over east and west Uttar Pradesh, east Madhya Pradesh and Uttarakhand today. The weather agency predicted moderate to heavy rainfall over parts of northeast India, Delhi, Haryana, Chandigarh, Bihar, Chhattisgarh, coastal Karnataka, Himachal Pradesh, Jharkhand, Kerala, Mahe, sub-Himalayan West Bengal and Sikkim during the day. Thunderstorms and lightning conditions are predicted over north interior Karnataka, Tamil Nadu, Puducherry and Karaikal today. Flood situation continues to remain grim in North Odisha, with swelling rivers inundating large areas of six districts and affecting around 1 million people. Baitarani continues to flow above the danger level at Akhuapara, while Brahmani and Salandhi and Subarnarekha are also swelling, leaving several villages marooned. Chief Minister Mohan Charan Majhi has announced a 1,000 crore rupee assistance package for flood-affected people and farmers. We have more from a correspondent.
1: In Bhadrak, Bhandari Pokhari and Tihidi blocks remain among the most affected, with flood water submerging villages and disrupting normal life. Jaspur, Kendrapada, Baleswar, Keunjhar and Mayurbhanj are also witnessing inundation, with many people facing shortages of relief materials, shelter, food and drinking water. The swelling Brahmani and Salandhi rivers have added to the crisis, while the Baitarani remains above the danger mark at Akhuapada. A fresh rise in the Subarnarekha has also inundated villages in Baleswar. Flood waters have damaged standing crops and created an acute shortage of fodder for livestock. Several schools remain closed as a precautionary measure in flood-affected areas. The state government has announced a 1,000 crore rupee relief package for affected people and farmers. Prakash Das for Akashwani News, Bhubaneswar.
0: On to sports and badminton. Indian shuttlers registered comprehensive wins at the BWF World Championships in New Delhi yesterday. Men's singles ace Lakshya Sen defeated Austria's Collins Philemon in the first round, while the Indian duo of Trisha Joly and Gayatri Gopichand continued their winning run to enter the pre-quarterfinals. We have a report.
2: Ace shuttler Lakshya Sen entered the second round of the men's singles at the BWF Badminton World Championships. He defeated Collins Philemon of Austria in the opening round. The Indian shuttler was down after the first game at 16-21. However, Lakshya clawed back to register one-sided wins in the next two games, 21-8, 21-4. In the women's doubles, India's Trisha Joly and Gayatri Gopichand advanced to the pre-quarterfinals after outshining United States' Lauren Lam and Ellison Lee in straight games, 21-15, 21-12. Meanwhile, the Indian women's doubles pair of Kavipriya Selvam and Simran Singhi bowed out of the World Championships after losing to Stefanie Stoeva and Gabriela Stoeva of Bulgaria, 21-7, 21-14. Earlier in the day, Unnati Huda advanced to the women's single second round after Myanmar's Thet Tar Thuzar in straight games, 22-20, 21-16. Meanwhile, the mixed doubles duo of Rohan Kapoor and Lutvika Shivani Gadde faced a defeat against the Canadian pair of Jonathan Lai and Crystal Lai in the mixed doubles first round. After winning the first game by 22-20, the Indian duo lost the next two games by 19-21 and 17-21. With Vishnu P.S., Bhanu Pratap Singh, Akashwani News, Delhi.
0: In hockey, the Indian men's team will face arch rivals Pakistan in a crucial Pool D encounter of the FIH Men's Hockey World Cup in Amstelveen, the Netherlands today, with both teams battling for a place in the next round. India, currently on 3 points from two matches, need at least a draw to secure qualification. Pakistan, on the other hand, have just 1 point after two games. In men's cricket, host Sri Lanka will resume the second innings at the overnight score of 84 for 4 on day 4 of the first test match of the series at the Gale International Stadium in Sri Lanka today. Earlier, India were bowled out for 193 in the second innings, setting Sri Lanka a target of 372 runs. India were dismissed for 462 in the first innings, while Sri Lanka made 284 runs. The second and final test of the series will be played in Colombo from the 23rd of this month. In football, East Bengal FC will take on Sporting Club Delhi in the first semi-final of the 135th Durand Cup at the Salt Lake Stadium in Kolkata today. The match will begin at 7 p.m. IST, with both teams aiming to secure a place in the final. And now for a look at today's newspapers, it's over to Renu Kataria.
3: Thank you, Abhishek. National Testing Agency refresh, four-tier paper check, 600 experts out, CISF security at officers informs the Indian Express. Nitin Naveen taps Tauri for UP, Punia for Punjab ahead of 2027 polls, reports the Pioneer. The Pioneer, in its editorial piece, The Courage That Refuses to Look Away, writes that World Humanitarian Day honors the selfless service of humanitarian workers, but they need protection and funding, not just applause. Trump cites CEC, India poll rules to push US voter ID bill, states Hindustan Times. Pakistan Supreme Court orders Imran Khan be moved to hospital, reports the Asian Age. And finally, vocational education third language must for class 9 from the current academic session, writes The Times of India about Delhi government's revised class 9 examination and promotion policy. And with that, it's back to you, Abhishek.
0: Thank you, Renu. And now, before we end the bulletin, the headlines once again. Government approves incentive scheme to accelerate domestic PNG connections. National Testing Agency revamps its examination team by removing 600 experts and onboarding new ones. Jharkhand government releases list of 44 recruitment exams cancelled due to irregularities amid students' protest. Anti-corruption branch of Delhi government arrests former minister and AAP leader Satender Jain and five others in the Jal Board bribery case. UAE suspends all trade and financial dealings with Iran after accusing it of missile threat. And India to take on Pakistan in the crucial Pool D match of the FIH Men's Hockey World Cup in Amstelveen, Netherlands today. And with that, we end the morning news. Have a nice day.
4: Agashwani.
5: Novel Sanjaram.
6: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: രാധ അടുത്തു നിൽക്കുന്ന രുദ്രാക്ഷമാലക്കാരനെ നോക്കി. അയാളുടെ തലയിലും താടിയിലും ഒരൊറ്റ രോമമില്ല, കോഴിമുട്ടപ്രായം. എന്തൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ ഇത്തരത്തിലായിട്ടുണ്ടാവുക? ഇപ്പോൾ അയാൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുന്നില്ല. അയാളുടെ നിൽപ്പിനെക്കുറിച്ച് ഒരു നിമിഷത്തേക്ക് അസൂയ തോന്നി. അവിടെ കൂടിയ ആളുകളെപ്പറ്റി രാധ ആലോചിച്ചു. ഒരാലശീലയില്ല, അവർക്കൊന്നും സംഭവിക്കുന്നില്ല, അവർ തിരിച്ചു വരാൻ പോകുന്നവരാണ്. താനോ? ചിന്ത തന്നിലേക്ക് മടങ്ങിയപ്പോൾ മനസ്സിൽ ഒരു ബഹളം. വളരെ നേരമായി രാധ തന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ യത്നിക്കുകയാണ്. ആ അണമുറിച്ചാൽ കെട്ടാൻ വിഷമമുണ്ട്, പക്ഷേ മുറിഞ്ഞു പോകുന്നു അഥവാ കവിഞ്ഞു മറിയുന്നു. ഒരു നിമിഷം മുഖം കാട്ടിമറയുന്ന വ്യക്തികളും സംഭവങ്ങളും ഭൂതകാല അനുഭവങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞ് പൊങ്ങിവരുന്നു. ഒരു പൊട്ടിച്ചിരി, ഒരു നിലവിളി, ക്രൂരമായ ഒരു മന്ദഹാസം, ഒരു മൃദുല വീക്ഷണം, തിരിഞ്ഞു നടത്തം, വേർപാട്, മരണം, എല്ലാം. മനസ്സ് മലവെള്ളം പോലെ ഒഴുകുകയാണ്. അനേകം വസ്തുക്കളിലൂടെ തീ നീങ്ങി മറയുന്നു. ചത്ത ചെന്നായ, മുഴുവൻ ചാകാത്ത പട്ടി, മരത്തടി, മനുഷ്യ ശരീരം, പൂങ്കുല, വെള്ളികെട്ടിയ ചൂരൽ, മെതിയടികൾ, പുരയുടെ മേൽക്കൂര, അത് ഇത് എല്ലാം ഒരു നിമിഷം മുമ്പിൽ വന്നിട്ട് മറയുന്നു, വീണ്ടും വരുന്നു. ഇതൊക്കെ ഒന്ന് മറക്കണം, മറ്റെന്തിനെപ്പറ്റിയെങ്കിലും ആലോചിക്കണം. ഈ റെയിൽപാളങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നു, അവൾ തന്നോടു തന്നെ മന്ത്രിച്ചു. എവിടേക്ക്? എന്ത്? അടുത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിൽ പൂഴ്ത്തിവെച്ച അവളെ ആ ചോദ്യം ഒരു ചൊട്ടുകൊടുത്ത് ഉണർത്തി. ഒന്നുമില്ല അനിയ. രാധയുടെ ഹൃദയം ബഹിർലോകത്തിലേക്ക് തന്നെ സഞ്ചരിക്കുവാൻ തുടങ്ങി. സൂര്യൻ പടിഞ്ഞാറേ ചക്രവളത്തിനോടടുക്കുന്നു. ആ സ്റ്റേഷൻ എടുപ്പിൻ്റെ നിഴൽ നീങ്ങി നീങ്ങി പ്ലാറ്റ്ഫോമിനെയും കവിഞ്ഞ് റെയിലിലേക്ക് തലവയ്ക്കുന്നു. ആളുകൾ റെയിലിൽ തലവെച്ച് മരിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതേ റെയിലിൽ ആരെങ്കിലും തലവെച്ചിട്ടുണ്ടാകുമോ? വിദേശങ്ങളിലേക്ക് നീണ്ടുകിടക്കുകയാണല്ലോ റെയിലുകൾ. അവിടങ്ങളിലുള്ള ആരെങ്കിലും ഇതിന്മേൽ തലവെച്ചു മരിക്കുമോ? രാധ ഒന്ന് ഞെട്ടി. നിം നിം നിം മണിയടി കേട്ടതോടെ പ്ലാറ്റ്ഫോമിൽ ഒരു തിരക്ക്.

0: പെട്ടികൾ തൂക്കിയെടുക്കപ്പെട്ടു. കുട്ടികൾ ഒക്കത്തായി. മുണ്ടുകൾ മുറുക്കി ഉടുക്കപ്പെട്ടു. ആളുകൾ തയ്യാറെടുക്കുകയാണ്. മരിക്കുമ്പോൾ ആളുകൾ തയ്യാറെടുക്കാറുണ്ടോ? മരണം ഇങ്ങോട്ട് വരികയാണോ, അതോ നാം അങ്ങോട്ട് നീങ്ങുന്നു? എന്തിന് ഇതൊക്കെ ആലോചിച്ചു പോകുന്നു? നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി വരും. താനും അനുജനും അതിൽ കയറും. വണ്ടി നീങ്ങും. ഈ മണ്ണിൽ നിന്ന് അകന്നകന്നു പോകും. ഈ മണ്ണിന് എന്താണ് വിശേഷം? മണ്ണുകൾ വേറെ വേറെ ഉണ്ടോ? അതെ അതെ, റെയിൽപാളങ്ങളെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഞാനിന്ന് അവയെപ്പറ്റി മാത്രമേ വിചാരിക്കൂ. രാധ തീർച്ചപ്പെടുത്തി.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ സ്മൃതിമധുരം, ഒരേ ആശയം തുളുമ്പുന്ന ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്പർശനത്തിൻ്റെ അർത്ഥതലങ്ങളിൽ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിരൽ സാന്ത്വനം വിലയിച്ച് ചേർന്നിരിക്കുന്നു. പ്രണയ സാന്ത്വനമോ ആഹ്ലാദ സൂചകമോ എന്തോ ഏതോ ആകട്ടെ, സ്പർശനത്തിൽ സ്നേഹത്തിൻ്റെ കരുതൽ തേനായി പുരണ്ടിരിക്കുന്നു. സ്പർശനത്തിൻ്റെ സ്നേഹതലങ്ങൾ വിഷയമാക്കി ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ സ്മൃതിമധുരത്തിൽ എം ജി ശിവകുമാറും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഭരദ്വാജിൻ്റെ സംഗീതം, ചിത്രം ശ്രദ്ധ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: $1,00,000 ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
8: അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

സ്പർശനത്തിന്റെ സ്നേഹതലങ്ങൾ വിഷയമാക്കിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:30.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ തോളുകളുടെ ചലനങ്ങൾ, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
3: തോളുകളുടെ ചലനങ്ങൾ, ഇതിന് സ്കന്ധബാഹുമൂല ശക്തി വികാസക എന്ന് പറയുന്നു. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് വശങ്ങളിലേക്ക് ചേർത്തു വയ്ക്കുക. കൈത്തലങ്ങൾ ആദിമുദ്രയിലെന്ന പോലെ മുഷ്ടി ചുരുട്ടി തുടമസിലുകളുടെ വശങ്ങളിലേക്ക് ചേർക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തോളുകൾ സാവകാശം മുകളിലേക്ക് ഉയർത്തുക. കൈകൾ മുകളിലേക്ക് നീങ്ങുന്നത് കാണുക. ഇത് ചെയ്യുമ്പോൾ കഴുത്തും തലയും ചലിപ്പിക്കരുത്. തോളുകൾ മുന്നോട്ട് വരാതെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തോളുകൾ താഴേക്ക് വിടുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു താഴേക്കും കൊണ്ടുവരിക. 3 പ്രാവശ്യം തുടരുക. ഇതുപോലെ തന്നെ കരമൂലത്തെ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കാവുന്നതാണ്. മുന്നിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും പിന്നിലേക്ക് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ടും ചെയ്യാം. ഇവിടെ കഴുത്തും തലയും കൈമുഷ്ടികളും അനങ്ങാതെ വേണം പരിശീലിക്കുവാൻ. ശേഷം തോളുകളെ വൃത്താകൃതിയിൽ ചലിപ്പിക്കാവുന്നതാണ്. ഇതിനായി കൈവിരലുകൾ ചേർത്ത് വിരലുകൾ തോളുകൾക്ക് മുകളിലായി വയ്ക്കുക. കൈമുട്ടുകളെ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം കൈമുട്ടുകൾ ശരീരത്തിന് വശങ്ങളിലായി വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. ഇത് ഘടികാരദിശയിലും തിരിച്ചും ആവർത്തിക്കുക. കൈകൾ മുകളിലേക്ക് പോകുന്ന അർദ്ധവൃത്താകൃതി ശ്വാസമെടുക്കുകയും താഴേക്ക് വരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. തുടക്കത്തിൽ കൈമുട്ടുകൾ ചെറിയ വൃത്താകൃതിയിൽ കറക്കി പിന്നീട് വൃത്തം വലുതാക്കുകയും ചെയ്യണം. അതായത് കൈമുട്ടുകൾ ശരീരത്തിന് പുറകിലേക്ക് പോകുമ്പോൾ തമ്മിൽ അടുപ്പിക്കുകയും ശരീരത്തിനോട് ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. മുന്നിലേക്ക് ചെവികളോട് ചേർത്ത് കൊണ്ടുവന്ന് കൈമുട്ടുകൾ അടുപ്പിക്കുക.

0: ഈ പരിശീലനവും 3 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. കരമൂലത്തിൻ്റെ താരതമ്യേന എളുപ്പമായിട്ടുള്ള 3 പരിശീലനങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. കരമൂല ശക്തി വികാസക എന്ന ഗണത്തിൽപ്പെടുന്ന ഈ പരിശീലനങ്ങൾ തോളുകളുടെ വഴക്കത്തിനും അവിടുത്തെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും സന്ധിവാദം മൂലമുള്ള വേദനകൾക്കും ഒക്കെ പരിശീലിക്കാവുന്നതാണ്. എങ്കിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടക്കക്കാർ ഒരു യോഗ അധ്യാപകന്റെ അടുത്ത് പരിശീലിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി ചെയ്യുക.
1: തോളുകളുടെ ചലനങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് കെ എസ് ചിത്ര പാടിയ ഗാനം, ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം സുഖമായിരിക്കട്ടെ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ചലച്ചിത്രഗാനങ്ങൾ ഇനി അക്ഷരച്ചപ്പ് പരിപാടിയിൽ കേൾക്കാം. ആകാശവാണി.
3: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
4: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
3: കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
4: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
3: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
4: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
3: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
4: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന്.
1: ഇവിടെ പാട്ടും പാടിയിരുന്നാ മതിയോ? നമുക്ക് പരിപാടി തുടങ്ങണ്ടേ?
2: പിന്നെ ഞാൻ അതിനു മുമ്പ് ഈ കളങ്ങളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കുകയായിരുന്നു.
1: എന്നിട്ടല്ലേ ശരിയായില്ലേ?
2: അതൊക്കെ നേരത്തെ നോക്കി റെഡിയാക്കി പാട്ടുകളുടെ ലിസ്റ്റും തയ്യാറാക്കി വെച്ചു. എങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരേ ഉത്തരമാണെങ്കിലും ഒന്നുകൂടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണ്ടേ?
1: ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? സിനിമ ഡയലോഗ് ഒക്കെ പിന്നെ, നമുക്ക് പരിപാടി തുടങ്ങിയാലോ?
2: പിന്നെന്താ തുടങ്ങാലോ.
1: ഇവിടെ നോക്കട്ടെ. ആഹാ, ഇതാണല്ലേ ഇന്നത്തെ അക്ഷരക്കളം.
2: അതെ, പുതിയ ഒത്തിരി വാക്കുകളുണ്ട്.
1: അങ്ങനെയെങ്കിൽ നമുക്ക് താമസിക്കണ്ട, തുടങ്ങാം.
2: തുടങ്ങാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
1: അക്ഷരക്കളത്തിന്റെ
2: പുതിയൊരധ്യായത്തിലേക്ക്
1: ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ് കേട്ടോ എഴുതേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നുകൂടി പറയാമല്ലേ?
2: പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 3 അക്ഷരങ്ങളുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8.
1: ആദ്യത്തെ വാക്കിന്റെ സൂചനകൾ പറയാം.
2: ആ വാക്ക് കേൾക്കുമ്പോ തന്നെ കൊതിയാണ് വരുന്നത് കേട്ടോ.
1: കൊതിയോ? എന്ത് കൊതി? അത്രയ്ക്ക് കൊതി വരുന്ന വാക്ക് ഏതാ?
2: ഈ നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടല്ലോ.
1: ആ,
2: ഗ്രാമത്തിന്റെ മണം.
1: അതെ, ഒരിക്കലെങ്കിലും ആ മണം അനുഭവിച്ചിട്ടുള്ളവർ അത് മറക്കേയില്ല.
2: എങ്കിൽ വേഗം സൂചനകൾ പറഞ്ഞാലോ.
1: പിന്നെന്താ പറയാമല്ലോ, ഈ വാക്കിന്റെ അർത്ഥം പുതിയ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുക്കുന്ന നെല്ല് വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും.
2: ഒരിക്കൽ കൂടി ഞാൻ പറയാം സൂചന. ഈ വാക്കിന്റെ അർത്ഥം പുതിയ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുത്ത നെല്ല് വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും. കൊയ്തുകൊണ്ടുവരുന്ന കതിര് മെതിച്ച് നെല്ലാക്കുന്നത് കണ്ടിട്ടുണ്ടോ?
1: ആ, പണ്ടങ്ങാണ്ടൊക്കെ കണ്ടിട്ടുള്ളതാ. അതെന്താ ഇപ്പോ ഇവിടെ ചോദിച്ചത്?
2: അതുപോലെ ഈ പാട്ടൊന്ന് മെതിച്ചാൽ ഈ വാക്ക് കിട്ടും.
1: ആസ്വദിച്ച് കേട്ടാൽ അതിനുള്ളിൽ നിന്ന് ഈ വാക്ക് നമ്മെ തേടി വരും അല്ലേ?
2: തീർച്ച.

0: അങ്ങനെ ആദ്യത്തെ വാക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 16, 17, 18 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഒരു കുസൃതി പെൺകുട്ടിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സാധാരണ വീട്ടിലേക്ക് ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് വീടുറങ്ങുന്നത് എന്ന് പറയും. വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്. സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്.
0: കുസൃതിയുള്ള പെൺകുട്ടിയെ കണ്ടെത്താൻ ഈ പാട്ട് കേട്ടു നോക്കുകയേ വേണ്ടു.
1: വാക്കും കിട്ടും, കളത്തിലും പൂരിപ്പിക്കാം.

0: ചെയ്യുന്നു.
1: മൂന്നാമത്തെ വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 4 3 2 1 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
2: നാലക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4 3 2 1. പൂരിപ്പിക്കേണ്ടത് വലത്ത് നിന്നും ഇടത്തോട്ട്. ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതാണെന്ന് തോന്നുന്നു.

0: കർക്കിടക മഴയും കാറ്റും, ഓ എന്തോ ഒരു കിടുകിടുപ്പാണല്ലേ.
1: എന്നാൽ കിടുകിടുപ്പ് മാറ്റി നമുക്ക് സൂചനകൾ പറയണ്ടേ?
0: ഈ വാക്കിന്റെ അർത്ഥം കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് താനും. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറും കുളുവും മണാലിലൊക്കെ പോകുന്നത്.
1: ഒരിക്കൽ കൂടി ഞാൻ സൂചന പറയാം. കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്.
0: ഈ കുളിർമയുള്ള വാക്ക് ചൂടോടുകൂടി തന്നെ കേട്ടെഴുതണം. അപ്പോൾ പാട്ട് കേട്ടുള്ളൂ, പാട്ടിനകത്ത് ഈ വാക്ക് അങ്ങനെ കുളിർമയോടെ കിടപ്പുണ്ട്.

0: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നായ വളർത്തുന്നതിനാ?
1: ഇതിനു വേണ്ടിയിട്ടാണ്.
0: എന്നാലും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സംരക്ഷണം, കാത്തുസൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി ഞാൻ സൂചനകൾ പറയാം. സംരക്ഷണം, കാത്തുസൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നോ നഷ്ടങ്ങളിൽ നിന്നോ സംരക്ഷിക്കുന്നതിനെയൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: തമിഴ് ഭാഷയിൽ പോലീസിന് പറയുന്ന പേര് ഇതാണ് കേട്ടോ. സൂചനകൾ വെച്ചുകൊണ്ട് പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതാൻ മറക്കില്ലല്ലോ.

0: നാല് പദങ്ങൾ നാം കടന്നെത്തിയിരിക്കുന്നു. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. 24, 23, 22, 21 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്.
1: നാലക്ഷരമുള്ള വാക്കാണ്. വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 24, 23, 22, 21.
0: ചില ആൾക്കാരെ കാണുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിങ്ങനെ വല്ലാതെ വല്ലാതെ വല്ലാതെയാകും.
1: അതെന്തിനാ?
0: ചില കാര്യങ്ങളൊക്കെ പറയാനാന്നേ.
1: ആണോ?
0: ആ, സൂചനകൾ പറയുമ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാകും ഇതെന്താ സംഭവം. മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഉള്ളിൽ പ്രണയം ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോ ചില മനുഷ്യരെ കാണുമ്പോ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകും.
1: ഒരിക്കൽ കൂടി പറയാം, ഈ വാക്കിന്റെ അർത്ഥം മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ പിടയ്ക്കുന്നുണ്ടോ?
0: കൂടെ കൂടെ ഇങ്ങനെ പിടയ്ക്കാറും വിറയ്ക്കാറും മിടിക്കാറും സ്പന്ദിക്കാറൊക്കെ ഉണ്ട്.
1: മനസ്സിൽ പ്രണയം ഉണ്ട് ഇപ്പോൾ.
0: തീർച്ചയായിട്ടും പ്രണയമില്ലാത്ത ആരാ ഉള്ളത്? പിടയ്ക്കാതെ വിറയ്ക്കാതെ മിടിക്കാതെ ഈ വാക്ക് കണ്ടുപിടിച്ച് അങ്ങോട്ട് എഴുതിയാട്ടെ.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ മുകളിൽ നിന്നും താഴോട്ടാണ്. മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. 6, 11, 16, 21 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം.
1: നേരത്തെ നമ്മൾ സൂചന പറഞ്ഞില്ലേ, അങ്ങനെ പ്രണയം മുട്ടിട്ട് കഴിയുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് രണ്ടാമത്തെ വാക്കും പറയുന്നത്.
0: സൂചനകൾ പറയാം.
1: പറഞ്ഞോളൂ.
0: ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപിക്കുക എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
1: വാക്ക് ഏതാണെന്ന് അധികം സൂചനകളില്ലാതെ തന്നെ ശ്രോതാക്കൾക്ക് പിടികിട്ടിക്കാണും. എന്നാലും പറയാം, ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപിക്കുക എന്നിങ്ങനെയൊക്കെയാണ് സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക, പാട്ടിനുള്ളിൽ ഈ വാക്ക് അങ്ങനെ കണ്ടുപിടിച്ചങ്ങ് എഴുതിയേക്കും.

0: അടുത്ത വാക്കും മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 4, 9 എന്നീ രണ്ട് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 4, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അവസരം, തർക്കം എന്നൊക്കെയാണ്. കൂടാതെ ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൌശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിക്കുന്നു.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം അവസരം, തർക്കം എന്നൊക്കെയാണ്. ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൌശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: ഈ വാക്ക് മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: അതുമല്ല, ചില കാഴ്ചകൾ കണ്ട് അല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഇതുണ്ടല്ലോ.
1: ഏത്?
0: നിക്കെ പറഞ്ഞുതരാം. പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
1: ഒന്നും കൂടെ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
0: കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ ഇത് തന്നെയാണ് അല്ലേ?
1: ആണ്.
0: അങ്ങനെ 8 വാക്കുകൾ നമ്മൾ കടന്നു വന്നു.
1: ഈ പാട്ടും കൂടി കേട്ടോളൂ കൂട്ടത്തിൽ.
0: എങ്കിലേ ഇതാകെയുള്ളൂ.

0: ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള രണ്ട് വാക്കുകളാണ്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്കിന്റെ അർത്ഥം പറയാം. മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു.
1: ഒരിക്കൽ കൂടി പറയാം. മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്കിത് മിക്കവാറും ചെടികളിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാം. പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. താഴെ നിന്നും മുകളിലേക്ക് തന്നെയാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
1: വീണ്ടും പറയാം സൂചനകൾ. ഈ വാക്കിന്റെ അർത്ഥം രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകളെല്ലാം പറഞ്ഞു. സൂചനകൾ മാത്രം പോരല്ലോ,
1: പാട്ടുകൂടി വേണം.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഇനി പറയാം, കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലീല ലോല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊർന്നു.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉടൽ.
2: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിഭജിക.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുലാഭാരം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഴൽ.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6 ഈ രണ്ട് കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കടം.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിസ്തുലൻ.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉഷസ്.
0: കഴിഞ്ഞ ചെപ്പിൽ നിന്നും നമ്മൾ വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി, നിഷ, കാസർഗോഡ് പീലിക്കോടുള്ള നിഷയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നിഷ, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
3: നമസ്കാരം, എന്റെ പേര് നിഷ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും രണ്ട് മക്കളുമാണുള്ളത്. ഹസ്ബൻഡ് ഉദിനി ഹൈസ്കൂളിലെ ടീച്ചറാണ്, മകൻ ബിടെക്കിന് പഠിക്കുന്നു, മകൾ പ്ലസ് വൺ സയൻസ്. പിന്നെ ഞാൻ ഇപ്പോൾ കാസർഗോഡ് ഗേൾസ് സ്കൂളിൽ VHSE വിഭാഗത്തിൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരികയാണ്. ഞാൻ ചെറുപ്പം മുതലേ റേഡിയോയുടെ നല്ല ശ്രോതാവാണ്. അതുപോലെ തന്നെ എന്റെ അമ്മയും അക്ഷരച്ചത്തിലെ വിജയിയായി ലഭിച്ചു തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുള്ള ആളാണ്. രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്തിട്ടാണ് ഞാൻ എന്റെ വീട്ടു ജോലി തുടങ്ങാറുള്ളത്. പ്രഭാതവേദി ഉൾപ്പെടെ എല്ലാ പരിപാടികളും തന്നെ ഇഷ്ടമാണ്. അതിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഏറെ ഇഷ്ടം. അപ്പൊ ഞാൻ ബുധനാഴ്ച

0: വീട്ടിലുണ്ടെന്ന് തന്നെ അക്ഷരത്തെപ്പ് മുടങ്ങാതെ കേൾക്കാറുണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്മവ്യൂഹം എന്ന സിനിമയിലെ കുയിലിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു എന്ന ഗാനം ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
1: നിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: ശ്രീല. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇനി ഫയലുകളിൽ ഉറങ്ങില്ല. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി എന്ന നൂതന സംവിധാനത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണ സംവിധാനത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയാണ് പ്രഗതി.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കൂ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം ഒരു മുത്തം മണിമുത്തം.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ, മറ്റേത് മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ട കാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റം, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷെ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക, ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
2: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പം അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിന് ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗറ്, പ്രഷറ്, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കട, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
2: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
3: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗിയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത്

0: കരളിന്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
1: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
2: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം: വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനമുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
2: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
3: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ട് പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണ് അത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫല്ല എന്നല്ല. ഏതളവിലുള്ള മദ്യവും എന്തുതരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
2: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
3: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവർ

0: നേരിടാൻ ചെയ്യാൻ പറ്റുന്ന, അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് മുഖത്തല്ല ജി ഗോപകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ലെവിൻ കെ വിജയൻ മൃദംഗം, കെ സി കേശവപിള്ള രചിച്ച ഭജിക്ക നീ രാമനെ നിത്യം എന്ന് തുടങ്ങുന്ന കൃതി, രാഗം മോഹനം, ആദിതാളം.

ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495655631.

ഒന്ന്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ഇതാണ് പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. ഈ പരിപാടി ഇപ്പോൾ മുതൽ ഒരു മണിക്കൂർ. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. ചില മരുന്നുകൾ ദിവസേന ഉപയോഗിക്കുന്നതാവാം, മറ്റു ചിലവ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിട്ടുള്ളതുമാകാം. പക്ഷേ ഈ മരുന്നുകളെല്ലാം ശരിയായ വിധമാണോ സൂക്ഷിച്ചിരിക്കുന്നത്? ഓരോ തരം മരുന്നും ഓരോ രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496569631. അപ്പോൾ സാർ, സാധാരണയായിട്ട്

0: വീടുകളിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പൊതുവായിട്ട് ലോകത്താകമാനം അതീവമായ തെറ്റുകൾ കാണുന്നുണ്ട്. അതായത് ഒരു 40% ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ കുറേ കൂടെ വഴ്സാകാനാണ് ചാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് ഈ മരുന്നിനെ നമ്മളോളം തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം പേര് യാത്രയിൽ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പല പരിപാടികളായിട്ട് സ്കൂട്ടറിൻ്റെയൊക്കെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാറിൽ അത് ലോക്ക് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര വെയിലത്ത്, അതിഭീകരമായ വെയിലത്ത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ആദ്യം തന്നെ കുഴപ്പം പിടിച്ച ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഐഡിയലി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ട മരുന്നുകളാണെങ്കിൽ എ സി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ എല്ലാവർക്കും അതുണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു വുഡൻ കബോർഡിൽ വയ്ക്കേണ്ടുന്നതിന് പകരം നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ എളുപ്പത്തിൽ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക, കിച്ചൺ ക്യാബിനറ്റിൽ പല ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, ബാത്റൂമിൽ വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം, അതുപോലെ വയ്ക്കുന്നത് രീതി മാത്രമല്ല, സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളുമായിട്ട് മിക്സപ്പ് ആകാം, എക്സ്പയറി മരുന്നുകളാകാം. അപ്പം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള വൈപ്പാകാം, അതുപോലെ നമ്മളെ പെറ്റ് ആനിമൽസ്. അപ്പോൾ അതെല്ലാം സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില തകരാറുകളാണ്.
0: നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോ
2: ഡോക്ടർ. ഞാനൊരു രോഗിയാണേ.
1: ഓ,
2: 68
1: ഓക്കെ.
2: അപ്പൊ തട്ടുകടയാ എനിക്ക് പണി.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: ആ അപ്പൊ പിന്നെ ഈ കാലിലാണെങ്കിൽ ഒരു അവിടെ വെച്ച് എന്തോണ്ടോ ഒന്ന് കടിച്ച് പിന്നെ ഒരു 5 ഞാൻ ചികിത്സിച്ചു. അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് ഓയിൽമെന്റുകളും പിന്നെ എല്ലാം തന്നിട്ടുണ്ട് ഗുളിക. ഇപ്പൊ ഞാൻ പിന്നെ മണർകാട്ടൊക്കെ അടിയിലാ കാണിക്കുന്നേ.
1: ഓ,
2: ആ അപ്പൊ ഷാജി ഡോക്ടറെയാ കാണിക്കുന്നേ. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പൊ ഇൻസുലിൻ ഉണ്ട്, എനിക്ക് ഇൻസുലിൻ എടുത്ത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെച്ചാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ഡോക്ടറെ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം അങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തി വെക്കരുതെന്ന്.
1: ഇൻസുലിൻ തട്ടുകടയിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്?
2: അല്ല, തട്ടുകടയിൽ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ ഇൻസുലിൻ ചെയ്യും. ചെയ്തേ
1: എവിടെയെങ്കിലും
2: മേശപ്പുറത്ത് വെച്ചാൽ മറ്റേ മറന്നു പോകും.
1: അല്ല, മറന്നു പോകുന്ന പറഞ്ഞാല് എന്ത് തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്?
2: തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്?
1: അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻസുലിൻ നമുക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന്. നമ്മള് ഒരു തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞാല് 10-30 യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് ഓർഡിനറി സാധാരണ. അല്ല, കേൾക്കൂ, അല്ല, അതെ അതെ, അത് പോട്ടെ, ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഒരു പരിധി വരെ അങ്ങനെ വച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് എപ്പോഴും ചെറിയ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ വെച്ച് വീണ്ടും വെളിയിലെടുത്ത് വീണ്ടും തിരിച്ച് അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. മാത്രമല്ല, റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുത്തുമ്പോൾ നമുക്ക് അല്പ പെയിൻ കൂടുന്നതായിട്ട് സ്റ്റഡിയുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് നമ്മൾ എടുത്തു തുടങ്ങിയാൽ, ആ ഒരു പർട്ടിക്കുലർ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ എടുത്ത് കളയണ്ട കേട്ടോ.
2: അത് ഞാൻ വേറെ പലരോടും
1: അത് ശരിയല്ല. ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട കേട്ടോ, കാശും ലാഭിക്കാമല്ലോ.
2: പിന്നെ ഈ പിന്നെ ഉപയോഗിച്ച ഒരുപാട് ഓയിൽമെന്റ് ഉണ്ടൊക്കെ, അതൊക്കെ ഇനി ഉപയോഗിക്കാമോ അതോ കളയണോ?
1: അല്ല, അത് ഒരുപാട് കാലം കഴിഞ്ഞതാണെങ്കിൽ ഒന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ. പിന്നെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ അത് ഭംഗിയായിട്ട് അടച്ച് അത് പ്രോപ്പർ

0: കൺട്രോൾ തന്നെയാണ്. അതുകൊണ്ട് വേറൊരു കമ്പനിയുടെ ആയെന്ന് പറയും സെയിം മോളിക്യൂൾ, സെയിം സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
1: ശരി, വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എല്ലാ മെഡിസിനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരുന്നുകളാണ് പർട്ടിക്കുലർലി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ഏതെല്ലാമാണ് സാധാരണ നിലയിൽ അല്ലെങ്കിൽ സാധാരണ താപനിലയിൽ വെക്കേണ്ടതെന്ന് പറയാം.
0: നമ്മുടെ മരുന്നിൻ്റെ ലേബലാണ് ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്. മരുന്നിൻ്റെ ലേബലിൽ 2-8 ഡിഗ്രി സെൽഷ്യസ് വരെ കീപ്പ് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ്, ആ രീതിയിൽ പറയുന്ന മരുന്നുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കണം, വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും അതിൽ തന്നെ വയ്ക്കണം എന്നില്ല, വയ്ക്കാത്തതാണ് ഒരു തരത്തിൽ നല്ലത്, കാരണം അതിന് അത്രയും സ്റ്റേബിളാണ് ആ ഡ്രഗ്. അപ്പം അല്ലാതെ ഉള്ള ഇപ്പം സ്റ്റോറിന് കൂൾ പ്ലേസ് അല്ലെങ്കിൽ ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയലി 25 ഡിഗ്രി വരെ മാക്സിമം. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കഴിയുന്നിടത്തോളം ഈ കബോർഡിൽ ടെമ്പറേച്ചർ അല്പം പൊങ്ങി നിൽക്കുന്ന സീസണിൽ, സമ്മറിലാണെങ്കിൽ ഉടൻ കബോർഡിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഐഡിയലായിട്ട്. അപ്പം അതാണ് സ്റ്റോറിൻ്റെ നോർമൽ റൂം ടെമ്പറേച്ചർ. പിന്നെ ചില കേസിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഫ്രിഡ്ജിൽ നമ്മൾ ഡോറിലാണ് സൂക്ഷിക്കുന്നത്, ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ വാതിലിൽ ഡോറിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രിപ്പറേഷൻ. കാര്യം എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നോർമൽ റൂം ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് ആകും. അപ്പോൾ അതുകൊണ്ട് മിഡിലായിട്ട് വരുന്ന, ഏകദേശം മിഡിലിൽ വരുന്ന ഷെൽഫിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്.
1: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ സംസാരിച്ചോളൂ.
0: യെസ് പറയൂ.
2: ആ ശരിയാണ്. ആ പിന്നെ ഈ കൊളസ്ട്രോളിന്റെ ഗുളികയും ഷുഗറിന്റെ ഗുളികയും കഴിക്കുന്നുണ്ട്. അത് ഈ ടിന്നിനകത്തിട്ട് അലമാരി വെച്ചിരിക്കുക, അതിന് കുഴപ്പമുണ്ടെന്ന് അറിയാനായിരുന്നു.
0: ഇല്ല, ടിന്നിന് അകത്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ടിന്നോടുകൂടി ഈ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ ചാൻസ് ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ ആ ചൂട് കുറവുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. പല വീടുകളിലും ചിലപ്പോൾ നമ്മൾ അതുപോലെ ഒരിക്കലും അത് ലൈറ്റുമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പല വീടുകളിലും വൈകിട്ടും രാവിലെയൊക്കെ ആ രീതിയിൽ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് സൂക്ഷിക്കുക. ടിന്നിൽ അടച്ചു വെക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
1: നന്ദി. സാർ പറഞ്ഞ പോലെ ജനലിന്റെ സൈഡില് ടേബിളിലൊക്കെ മരുന്നുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം വെയിലടിക്കാം, ആ വെയിലടിക്കുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ വ്യത്യാസം.
0: അതെ അതെ അതെ. ഇപ്പൊ മരുന്നിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. അപ്പൊ നമുക്ക് മരുന്നിന് പല ലൈറ്റുകളും താങ്ങാൻ പറ്റത്തില്ല, പല വേവ് ലെങ്തിലുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംബർ കളേർഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്ലാസ്, പണ്ട് ഗ്ലാസ്സായിരുന്നു, അങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രൂഫ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ആക്ടിനിക് ലൈറ്റ് എന്ന് പറയും, അതിന് ഒരു പ്രോബ്ലം ഒരു മരുന്നിൻ്റെ കോമ്പോസിഷനിലെ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ് മെയിൻലി വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അങ്ങനെ വരത്താത്ത വേവ്സ് അലൗഡാണ്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള സൺലൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇത് കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെയിനായിട്ട് പറയുക. വളരെയധികം മരുന്നുകൾ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ അരികിനുമൊക്കെ ഇപ്പോൾ മഴ സീസണും അതും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മോയ്സ്ചർ, അതുമായിട്ടൊരു എന്തെങ്കിലും ചെറിയ ഒരു ഈ പാക്കിങ്ങിലെ ഒരു വ്യത്യാസമോ അല്ലെ, നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ, മോയ്സ്ചർ വരത്തക്ക രീതിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. അത് കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഫംഗൽ ഗ്രോത്ത് പോലുള്ള മറ്റനേക സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് പലവ എസ്പെഷ്യലി ഇഞ്ചക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പോലും പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം മോയ്സ്ചർ ഒരു വലിയ ഫാക്ടറാണ്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഡീകോമ്പോസിഷൻ ചാൻസ് വളരെ കൂടുതലാണ്.

0: ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്.
1: അപ്പോൾ ഈ സ്റ്റോർ ഇൻ കൂൾ പ്ലേസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും?
0: അല്ല, സ്റ്റോർ ഇൻ കോൾഡ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്.
1: നമ്മൾ
0: കൂൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി വരെ മാക്സിമം, അതിൽ താഴെ സൂക്ഷിച്ചാൽ മതി. പലരും അത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. സത്യത്തിൽ അതിന്റെ ലേബൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടെ ചേരുകയാണ്. ഹലോ ഹലോ
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: താങ്ക് യു. എന്റെ പേര് മെയ്സൺ എന്നാണ്. മെയ്സൺ, ഞാൻ വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
2: ഒരു ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ വരുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ വീടുകളിലൊക്കെ നമ്മൾ ഈ മെഡിസിൻസും ഗുളികകളും മരുന്നുകളും വെക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുള്ള ഇൻഫൻസ് ഉള്ള വീടുകളുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് ഇൻ കേസ് അവരതൊരു ഒരു കുറച്ച് അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാവോ?
0: ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അത് നമ്മള് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവർ വളരെ സെൻസിറ്റീവ് ആണ്. പൊട്ടന്റെ മരുന്നാണെങ്കിൽ വളരെ ചെറിയ ഡോസ് പോലും ഒരുപക്ഷെ ജീവഹാനി വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കഫ് സിറപ്പ് പോലുള്ള സാധനങ്ങൾ അവർ എക്സസൈസ് എടുത്ത് കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകൾ പോലും ഉണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കേസ്. അപ്പൊ അതുകൊണ്ട് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു മരുന്നും വെക്കാതിരിക്കുക. കുട്ടികൾക്ക് നമ്മുടെ വളർത്ത് നായ പോലുള്ള സാധനങ്ങൾക്ക്. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു അതെ അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, ഉയരത്തിൽ വയ്ക്കുക. ഒരിക്കലും അവർക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വയം ചികിത്സയ്ക്കോ സമയം കളയരുത്. ഇമ്മീഡിയറ്റ്ലി അവരെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. ഒരുപക്ഷെ മരുന്നകത്തോട്ട് അധികം പോയിട്ടില്ലായിരിക്കാം, പക്ഷെ അവർ പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ വാഷിംഗ് സ്റ്റെപ്പും മറ്റതുമൊക്കെ ചെയ്തിട്ട്. അല്ലാതെ നമ്മൾ ഒരു ഒരു കാരണവശാലും എനിക്ക് വേറൊന്നും ഉപദേശിക്കാനില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക. അത് അത് അവിടെ അങ്ങ് ക്ലിയർ ആകും എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ. അതെ അതെ, ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതെ അതെ ജേസി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
1: വിളിച്ചതിന് നന്ദി. സർ, അപ്പോൾ ചില ആൾക്കാർ മരുന്നുകളെല്ലാം ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഒറിജിനൽ സ്ട്രിപ്പിൽ നിന്നോ ബോട്ടിൽ നിന്നോ ഒക്കെ മാറ്റി വെവ്വേറെ ബോക്സുകളിലൊക്കെ, ഇപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ കളർ ബോട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുന്നത്, അത് ശരിയായിട്ടുള്ളൊരു രീതിയാണ്?
0: ശരിക്കും പറഞ്ഞാൽ മരുന്നിൻ്റെ ലേബലാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ആസ് ഫാർ ആസ് പോസിബിൾ അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറിൽ നിന്ന് മാറ്റാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം വയസ്സായ ആൾക്കാർ മഞ്ഞ പച്ച ഗുളിക നീല ഗുളിക എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെയൊക്കെ വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഒറിജിനൽ ലേബലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം അതുകൊണ്ട് കഴിയുന്നിടത്തോളം അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ ഓരോ മരുന്നുകൾ ഓരോ ഡോസിൽ ഓരോ മാത്ര അനുസരിച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള ചില അറേഞ്ച്മെൻസിനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ മനസ്സ് ശരിക്ക് വർക്ക് ചെയ്യാത്തൊരു സ്റ്റേജിലൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ അടുക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കഴിയുന്നിടത്തോളം ഒറിജിനൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒറിജിനൽ സ്ട്രിപ്പ് ആ സാധനം തന്നെ അതിൽ സൂക്ഷിച്ച് ചെയ്യുക.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, സ്വാഗതം. ആരാണ്?
3: നമസ്കാരം, ഞാൻ ഒറ്റശേഖരമംഗലത്തിൽ നിന്ന് വിളിക്കുന്നു. ഒറ്റശേഖരമംഗല,
1: മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: അതെ.
1: ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
3: ഇൻസുലിൻ എടുത്തോണ്ടിരുന്നു നേരത്തെ.
0: ഓ,
3: ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നില്ല.
0: ആ,
3: പിന്നെ രണ്ട് ഗുളിക ഷുഗറിന്റെ ഗുളിക കഴിക്കുന്നു.
0: ഓ,
3: പിന്നെ ബിപിക്കുള്ളതും പിന്നെ
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ
3: ഗ്യാസിനുള്ളതും കഴിക്കുന്നു.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താ വേണ്ടത്, എന്താ എന്താ അറിയണ്ടേ? ഓ, അതൊക്കെ കഴിക്കാം. കാരണം ഇതൊക്കെ ലൈഫ് ലോങ് നമ്മളെ മൊത്തം ജീവിതകാലം ഒരുവിധം യൂസ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് പത്തോ, അത് ഒരു പക്ഷേ അടുത്തവണ ഡോക്ടറെ കാണുന്നവരെയോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒക്കെ ആയിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് അതിൻ്റെ ഡോസുകളോ മരുന്നുകളോ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ചയൊക്കെ ആയിട്ട് നിജപ്പെടുത്തും.

0: വരുത്താം, അല്ലെങ്കിൽ അത് അല്പം ലോങ് സ്ഥിരം കഴിക്കുന്നതാണ്, എല്ലാം ഒരുവിധം കൺട്രോൾഡായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് അല്പകാലത്തേക്ക് കൂടുതൽ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനെ സംബന്ധിച്ച് പ്രിസ്ക്രിപ്ഷൻ കാണുമല്ലോ, കുറിപ്പടിയില്ലേ? അപ്പോൾ അതനുസരിച്ച് അത് അല്പം കാലം കൂടുതൽ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓ, ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. ഡോക്ടർ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ഏതെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക, അല്ല സ്ഥിരം കഴിക്കുന്നത് കൺട്രോൾഡ് ആണെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. ആ ഓക്കെ
1: സർ. പിന്നെ ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പേര കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കൗതുകത്തിനൊക്കെ കുട്ടികൾ ഗുളിക പൊട്ടിച്ച് അപ്പൂപ്പന്മാരുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന
0: വാത്സല്യത്തിന്റെ
1: അതൊരു ശരിയായ രീതിയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തറയിൽ പോകാം, പിന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ബെഡിലൊക്കെ വീണ് പോകാം, പിന്നെ എടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി കാണാം.
0: ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, കാര്യം ഇപ്പൊ നമ്മള് വളരെ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് അതിൽ കൗതുകത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രിവിലേജ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ വിവരമുള്ള കുട്ടികളുമായിരിക്കാം ഇന്നത്തെ കാലത്ത്, പക്ഷെ നമ്മളതിനെക്കുറിച്ച് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിൽ ആ ഒരു വാത്സല്യം വേണ്ട എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
2: ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
0: ഹലോ
2: സാറേ, ഞാൻ ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
0: ചോദിക്കൂ.
2: എന്റെ സംശയം ആദ്യത്തെ ശ്രോതാവ് മാഡം സംശയം ചോദിച്ചത് തന്നെയാണ്, ഇൻസുലിനെ കുറിച്ച് തന്നെയാണ്. ഇൻസുലിൻ ഞാൻ ഇൻസുലിൻ 10 വർഷമായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പം ഇത് ചില ഒരു ധാരണ ഉള്ളത് മൂലം മരുന്ന് കിട്ടിയാൽ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു, എന്നിട്ട് ഓപ്പൺ ആക്കുന്നു, അത് കൊടുക്കുന്നു, ഒരു അരമണിക്കൂർ നേരം പുറത്ത് വെച്ച് തണുപ്പ് കുറെ മാറിയതിനു ശേഷം ഇൻസുലിൻ എടുക്കും. മുന്ന് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞത് വെക്കേണ്ട ആവശ്യമേ ഇല്ല,
0: അത്
2: ഇരുന്നവരെ പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഇൻസുലിനുകളും നമുക്ക് ഓർഡിനറി റൂം ടെമ്പറേച്ചറിൽ ഒരു മാസം വരെ ഒരു തകരാറും അതിനുണ്ടാകത്തില്ല. ഓർഡിനറി ടെമ്പറേച്ചറിൽ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറെ നേരം തണുപ്പ് അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ വയ്ക്കുന്നു, പിന്നെ വീണ്ടും തണുപ്പിൽ കയറ്റുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ പാർട്ടിന് ചില തകരാറുകൾ ഉണ്ടായി അതിൻ്റെ എഫിക്കസി കുറയാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ പുതിയ പഠനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യകതയില്ല. ഇനി വച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വിഷമിക്കേണ്ട കാര്യവുമില്ല.
2: എന്നാലും
0: അതെ അതെ അതെ, അത് പിന്നെ തീരുന്നത് വരെ ഒരു മാസം വരെ കേട്ടോ, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ അതെ അതെ അതിനകത്ത് തീരുമല്ലോ.
2: അതെ
0: അതെ, എല്ലാ എല്ലാ എല്ലാം ഇപ്പൊ അങ്ങനെയാ ഇറങ്ങുന്നത്, അത് സ്റ്റേബിൾ ആണ് കേട്ടോ.
2: അപ്പൊ വിശ്വാസപൂർവ്വം പുറത്തു വെക്കാതെ. മറ്റൊരു സംശയം കൂടിയുണ്ട്, അതായത് ഒരു എന്റെ വൈഫിന് നീർക്കത്തിനായിട്ടൊരു ഒരു മരുന്ന് റെനോസെൽ 4000 ഉള്ളത് ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 400 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് രണ്ടാഴ്ച കൂടുമ്പോ അത് ഒരു മാസം 2 പ്രാവശ്യം വെക്കും. അത് അവിടെ തണുപ്പുള്ളത് അവര് ജെല്ലൊക്കെ പൊതിഞ്ഞിട്ടാ തരുക, അതിവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അതിന്റെ സ്ഥിതി അതും തണുപ്പ് കുറയാൻ മാറുന്നവർ കാത്തു നിൽക്കണം അവിടുത്തെ എങ്ങനെയാണ്?
0: ഇഞ്ചക്ഷൻ അല്ലേ, അതെ തന്നെ, ഇഞ്ചക്ഷൻ അല്ലേ, അതെ അതെ അതെ അതെ അതെ. ആ അത് ടെമ്പറേച്ചറ് മാറുന്നവരെ, അതിൻ്റെ കേസിൽ അങ്ങനെ ഒത്തിരി വേറെ സ്റ്റഡീസ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറ് മാറുന്നവരെ അത് നോക്കിയിരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നത്. ആ കേസിൽ തണുപ്പ് തീരുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പെയിൻ കൂടുതലായിരിക്കും അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയാണ്. പക്ഷെ അത് 2 ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ എടുക്കുന്നത്, എങ്ങനെയാ എടുക്കുന്നത്? ആ 2 ആഴ്ചയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ച്, കാരണം അത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അത് ഇൻസുലിന്റെ കേസാണ്.
2: അല്ല അങ്ങനെയല്ല, അത് വെച്ചാൽ ഇഞ്ചക്ഷൻ മരുന്ന് അതിൽ കയറ്റ് സൂചി അടക്കമുള്ള ഒരു മരുന്ന് അങ്ങോട്ട് കിട്ടുക.
0: അതെ അതെ അതെ അതെ,
2: ഇവിടെ എത്തിയിട്ട് തണുപ്പ് പോയിട്ട് എടുക്കുന്നു കാലാവസ്ഥ കഴിഞ്ഞു.
0: ആ ഒരു ഒരു പർട്ടിക്കുലർ, അതെ അതെ മനസ്സിലായി മനസ്സിലായി. ആ അത് കുഴപ്പമില്ല, തണുപ്പ് തീർന്നിട്ട് എടുത്ത് അത് പ്രിക്കിംഗ് പെയിൻ കുറയ്ക്കാനായിട്ടാണ്, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യും.

0: അത് കളഞ്ഞോളാം.
1: കളയുക കളയുക കളയുക. ഞാൻ ഉദ്ദേശിച്ചത് മൾട്ടി വയൽ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്, രണ്ടാഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അത് തണുപ്പ് തണുപ്പാക്കിയിട്ട് എടുത്താൽ, ആ തണുപ്പ് മാറിയിട്ട് എടുത്താൽ മതി കേട്ടോ.
0: ഇൻസുലിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്റെ വിശ്വാസം പുറത്തു നോക്കട്ടെ അല്ലേ?
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആ ഓക്കെ,
2: വിളിച്ചതിന്
1: നന്ദി.
2: സാർ, ചില ഗുളികകൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചുപയോഗിക്കുന്നു, ബാക്കി പകുതി സൂക്ഷിക്കുന്നു. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് എക്സ്പോസ്ഡ് ആയല്ലോ. ആ പകുതി എങ്ങനെയാണ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നത്, ബാക്കി പകുതി നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതെന്ന് പറയാം?
1: അത് പൊതുവേ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫിൻ്റെ ഡോസ് ഉള്ള ഗുളിക, ഇപ്പം 2.5 mg, 5 mg, 10 mg അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഐഡിയലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ചിലതിലാണെങ്കിൽ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരു മാർക്ക് ഉണ്ടാകും, അപ്പം അത് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വരത്തില്ല. അപ്പം സാധാരണ പൊട്ടിച്ചു കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഒരുവിധം സ്റ്റേബിളായിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ എനിക്കറിയാം പല കോട്ടഡ് മരുന്നുകൾ, കോട്ടിംഗ് ഉള്ള മരുന്നുകൾ പോലും ചിലരെങ്കിലും പൊട്ടിച്ചു കഴിക്കാൻ പറയുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി കോട്ടഡ് ടാബ്ലറ്റ്. ഈ കോട്ട് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയാകണമെന്നില്ല. അത് പലപ്പോഴും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായിലൂടെ പോകുമ്പോഴുള്ള ഇഷ്യൂസൊക്കെ തടയാൻ വേണ്ടി കൂടെയാണ്. അതിൻ്റെ എഫക്റ്റുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്, അതെവിടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി അതിലൊരു മാർക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെയുള്ള ഗുളികകൾ അല്പം ഒരു ദിവസം ഇപ്പോൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അതിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതുള്ള ഗുളികകൾ, അതുപോലെ കോട്ട ടാബ്ലറ്റ് പകുതിയിൽ ഉപയോഗിക്കുന്നത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ.
2: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
3: ഞാൻ ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയാ.
2: പേര് പറയാമോ?
3: പേര് പറയാം, ഓമന തങ്കപ്പൻ.
1: അപ്പൊ
3: ശ്വാസം മുട്ടലുണ്ട്, അതിന് മരുന്ന് കഴിക്കുമ്പോ എനിക്ക് കൈയും കാലും ഒക്കെ വലിച്ചു പോയിച്ചു. അങ്ങനെ
1: മാഡം പരിശോധിക്കുന്ന ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഈ കൊച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ പല റീസൺസ് ആകാം, അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനറൽ കണ്ടീഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് അതല്ല, ചില കേസിൽ മരുന്നിന്റെ പ്രശ്നവും ആകാം. അപ്പൊ അത് ഡോക്ടറെ ഒന്ന് കാണിക്കുക, കാണിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും.
2: സാർ, ഈ സിറപ്പുകൾ, ഐ ഡ്രോപ്സ്, ഓയിന്റ്മെന്റ് എന്നിവ തുറന്നതിന് ശേഷം എത്ര നാൾ വരെ ഉപയോഗിക്കാം? ചിലപ്പോൾ നമ്മളത് തുറന്ന് രണ്ടു ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മാറും, പിന്നെ നമ്മളത് അടച്ചിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ കഫ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയം.
1: അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ആന്റിബയോട്ടിക്സ് ഡ്രൈ പൗഡറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പലതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടതും അങ്ങനെയുള്ളത്. പക്ഷെ അത് പുറത്ത് അത് കൂടുതൽ കാലാവധിയിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ രീതിയിൽ അത് ഡ്രൈ പൗഡറായിട്ട് വരുന്നത്. അത് സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സസ്പെൻഷനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമലി ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ അതിൻ്റെ ശരിയായ പൊട്ടൻസിയിൽ അത് നിലനിൽക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മാക്സിമം 10 ദിവസം വരെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും പലരും ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ദിവസമോ അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവണ കഴിക്കുമ്പോൾ തന്നെ അസുഖം കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ട്, ബാക്കി ഉപയോഗിക്കത്തില്ല. അതൊരിക്കലും ശരിയല്ല. ആ പറഞ്ഞ ഡോസിൽ അത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുക. ഒരു കാരണവശാലും അത് സൂക്ഷിച്ചു വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു അസുഖം വരുമ്പോൾ സിമിലറായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കായാലും അതെടുത്ത് കൊടുക്കുക.
2: സാർ പറഞ്ഞത് ആന്റിബയോട്ടിക്സിന്റെ
1: ആന്റിബയോട്ടിക്സ്,
2: പക്ഷേ സാധാരണ കഫ് സിറപ്പൊക്കെ ഉണ്ടല്ലോ.
1: കഫ് സിറപ്പുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിൻ്റെ ഒരു കാലാവധി ായിട്ട് ബന്ധമില്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടുന്നൊരു കേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാതിരിക്കുക, അതിനെയും നശിപ്പിക്കൽ തന്നെയാണ് വേണ്ടത്.
2: അടുത്ത കോളിലേക്ക് പോകാം.

0: ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ
1: ഡോക്ടർ
0: പരിപാടിയിലേക്ക്
1: ചോദിക്കാനാണ്.
0: സ്വാഗതം. പേര് പറയാമോ?
1: പേര് ഗിരിജ പ്രാവശ്ചമ്പലം.
0: ആ, സംസാരിച്ചോളൂ.
1: സാർ, ഞാൻ ഹാർട്ടിന്റെ ഒരു നിക്കുറാൻ ഗുളിയാ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് രണ്ട് ദിവസമായി ചീറ്റായി പോയതുകൊണ്ട് പിന്നെ തെർമോകോൾ കൊണ്ടുവന്ന് അതിൽ ആ ഗുളിയ എടുത്ത് വെച്ചു. കണ്ണിന്റെ മരുന്ന് കൊണ്ട് വെച്ചു, അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം, സൂക്ഷിക്കണം. അത് ഫ്രിഡ്ജിൽ എഴുതി
2: മാഡം, ഐഡിയലി ഇപ്പൊ തെർമോകോൾ എന്ന് പറയുന്നത് മാഡം ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റേ തണുത്ത ഐസ് പാക്ക് പോലുള്ള കൊണ്ട്, അത് രണ്ട് രണ്ട് ദിവസമാണ് അതില് അതില് വെച്ചത് അല്ലേ? ആ, അത് കുഴപ്പമില്ല. പ്രാക്ടിക്കലി അതെ, പ്രാക്ടിക്കലി അത് അതനുസരിച്ചാണ് വച്ചിരിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ അത് രണ്ട് മൂന്ന് ദിവസത്തിനപ്പുറത്തൊന്നും ഒരു കാരണവശാലും അതിൽ ആ ടെമ്പറേച്ചർ നിൽക്കത്തില്ല. ഐഡിയലി ഒരു ദിവസമൊക്കെയാണ്, രണ്ട് ദിവസം വരെയൊക്കെ പോയെങ്കിൽ കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കേസിൽ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ അടുത്ത ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ.
1: വച്ചു, അപ്പൊ ഇന്നലെ അങ്ങനെ വച്ചു.
2: ആ,
1: ഓക്കെ, രാവിലെ രാത്രി എടുക്കാനുള്ള
2: അത് പ്രശ്നമില്ല. മോളത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല കേട്ടോ. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ വെച്ച് വയ്ക്കരുത്. മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും ഒരു ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ, ശരി ശരി, ഓക്കെ,
0: വിളിച്ചതിന് നന്ദി. അപ്പൊ സാർ, നേരത്തെ സംസാരിച്ചപ്പോൾ ഈ കാലാവധി അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുറന്ന് മരുന്നുകൾ പിന്നീട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? ചിലരത് വാഷ് ബേസിനിലൊക്കെ അങ്ങനെ ഒഴിച്ചു കളയും, ചിലർ മണ്ണിൽ അത് മിക്സ് ചെയ്യും. എങ്ങനെയാണ്? ചിലർ വലിച്ചെറിയും. എങ്ങനെയാണ് അത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറയാം.
2: ആ മാഡം, നേരത്തെ ചോദിച്ച ഒരു ഒരു മറുപടി കൂടെ ഞാൻ പറയാം, വിട്ടുപോയതാണ്. അതായത് നമ്മുടെ ഐഡ്രോപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡ്രോപ്സിൻ്റെ എല്ലാ ഐഡ്രോപ്സിൻ്റെയും ലേബലിൽ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് ഉപയോഗിക്കുക, പിന്നെ ഇറിറ്റേഷൻ വരികയോ കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർദ്ദേശങ്ങൾ ഐഡ്രോപ്സിൻ്റെ കേസിലുണ്ട്. ഐഡ്രോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാണ്. നമ്മുടെ കണ്ണിൻ്റെ വളരെ സുതാര്യമായ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ എന്ത് ചെറിയ തകരാറുകൾ പോലും അന്ധത ഒക്കെ ഉണ്ടാക്കാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറത്ത് അതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അതുപോലെ അതിൻ്റെ ഡ്രോപ്പർ ടിപ്പിൽ ടച്ച് ചെയ്യാതിരിക്കുക, കാരണം അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ളതാണ്. നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടോ?
0: അല്ല സാർ, സംസാരിച്ചു.
2: ആ, അതിൽ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, വാഷ് ബേസിനിൽ ഒഴിച്ചാൽ എല്ലാം കണ്ടാമിനേഷൻ ചാൻസ് വളരെയധികം ഉണ്ട്. ചില പക്ഷേ നമുക്ക് ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചിലയിടത്തെങ്കിലും നമ്മുടെ ഈ ഇപ്പം ബിന്നുകൾ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. ബിന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മെഡിക്കൽ സ്റ്റോറുകാർ ഒക്കെ അത് കളക്ട്, അടുപ്പം ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഇൻസെൻറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പ്രാക്ടിക്കലി പറ്റാറില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ പലതും പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക എന്ന് പറയുന്നത്, ഞാനത് ശരിയെന്ന് പറയുന്നില്ല, അങ്ങനെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചിലതൊക്കെ കത്തിക്കുക. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ തകരാറുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതൊക്കെ ഒഴുക്കു വെള്ളത്തിലൊന്നും ഒരു കാരണവശാലും അത് പൊട്ടിച്ച് ഇടാനോ ഒഴുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിച്ചാൽ നല്ലത്.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് വിശ്വനാഥൻ, എരുമേലി എന്ന് വിളിക്കുന്നു, കോട്ടയം ജില്ലയിലെ എരുമേലി.
2: പറയണം.
3: നമസ്കാരം ഡോക്ടറെ.
2: നമസ്കാരം.
3: എനിക്ക് സ്ട്രോക്ക് വന്നയാളാണ്. 3 വർഷമായി, ഒരു സൈഡ് തളർന്ന പോലായി. ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ഗുളികകൾ എനിക്കുണ്ട് സ്ട്രോക്കിന്റെ, പിന്നെ അതുകൂടാതെ ഷുഗറിന്റെ ഗുളികകളുണ്ട്. പിന്നെ ഇപ്പം പനിയായിട്ട് രണ്ടു ദിവസമായി, ഇപ്പൊ അതിന്റെ ഗുളികയുണ്ട്, പിന്നെ വയറ്റിലെരിയുന്ന ഒരു ഗുളിക തന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ?
2: ആ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കു പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പം അതിലെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ, ഇപ്പൊ വയറരിച്ചലിന് കഴിക്കുന്നത് നോർമലി ആഹാരത്തിന് വളരെ മുമ്പാണ് കഴിക്കേണ്ടത്, ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പാണ് കഴിക്കുന്നത്.

0: നോർമലി കഴിക്കേണ്ടത്. അതുപോലെ ചില ഷുഗറിനെങ്കിലും ചില കേസിൽ നമുക്ക് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കാൻ ഉണ്ട്. കഴിയുന്നിടത്തോളം പിന്നെ ചില ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല, പക്ഷെ എന്നാലും കഴിയുന്നിടത്തോളം ഒരു ചെറിയ 10 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഒത്തിരി ഗുളികകളുള്ളപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഐഡിയലി നമുക്കിപ്പോൾ ആഹാരശേഷം എന്ന് പറയുമ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് അങ്ങനെ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാ നല്ലത്. അല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില മരുന്നുകൾ, കാരണം അത് തമ്മിലൊരു പ്രശ്നങ്ങൾ വരാം ചിലതെങ്കിലും. ഇപ്പൊ ഡോക്ടേഴ്സ് സാധാരണ എഴുതുമ്പോൾ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്, എന്നാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് കേട്ടോ.
1: അങ്ങനെ കഴിക്കുന്നുണ്ട് ആഹാരത്തിന് മുമ്പ് എന്നുള്ള അങ്ങനെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടറെ, എല്ലാ മരുന്നുകളും ഈ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യം ഇല്ലല്ലോ.
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ സ്റ്റോറിനെ കോൾഡ് പ്ലേസ് എന്ന് കാണുക, അല്ലെങ്കിൽ 2 to 15 degrees, അല്ല 2 to 8 degrees Celsius എന്ന് കാണുക. ചില കേസിൽ സ്റ്റോർ ബിലോ 15 degrees എന്നൊക്കെ പറയുന്ന കേസിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. അല്ലാതെ ഓർഡിനറി നമ്മൾ ഉഡൻ കബോർഡിൽ തടി അലമാര ഉള്ള സെറ്റപ്പിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ.
1: ഓക്കെ, 10-12 ഗുളിക ഉണ്ട് ഒന്നിച്ച് കഴിക്കാൻ.
0: അതെ അതെ അതെ,
1: രണ്ട് പ്രാവശ്യമായിട്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും കുറച്ച്.
0: അതെ അതെ അതെ, ഇല്ല ഇല്ല ഇല്ല, നോക്കിയിട്ട് കഴിച്ചാൽ മതി എങ്ങനെയാ കഴിക്കുന്നത്. ഓക്കെ
1: ഓക്കെ, താങ്ക് യു
2: സാർ, വിളിച്ചതിന് നന്ദി.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ. ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496569321. പരിപാടി തുടരുന്നു.
2: സാർ, ഒരു മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഉടനടി അത് വിഷയം അല്ല വിഷമയമാകുകയാണോ ചെയ്യുന്നത്, അല്ല അതിൻ്റെ ഗുണം കുറയുകയാണോ, എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്?
0: വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അത് എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് ഓഫ് പോയിൻ്റാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ദിവസം ആ മാസം, സാധാരണഗതിയിൽ മാസവും വർഷവുമാണ് കാണിക്കുന്നത്. എന്നാൽ ചില വളരെ എക്സ്പയറി പീരീഡ് കുറഞ്ഞ മരുന്നുകളിലാണ് നോർമലി ഡേറ്റ് ഡേറ്റ് എഴുതുന്ന തെറ്റല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മാസം മാസമാണ് നോർമലി വരുന്നത്, ആ വർഷത്തിൽ ആ മാസം അവസാനത്തെ ദിവസം അർദ്ധരാത്രി 12 മണി വരെ എന്ന് നമ്മൾ മനസ്സിൽ കാണുക. അതുവരെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നിയമപരമായിട്ട് ഇപ്പോൾ നമുക്ക് ആക്ച്വലി അപ്പോൾ അർദ്ധരാത്രി 11:59 ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 12:01 കഴിഞ്ഞാൽ നോർമലി ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമുക്കൊരു കട്ട് ഓഫ് പോയിൻ്റ് കൊടുക്കുന്നതാണ് അത്. അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് പോലെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്കും വരുന്ന പീരീഡിൽ നിന്ന് കുറച്ച് കുറച്ചാണിത് ഫിക്സ് ചെയ്യുന്നത്, ഒരു 1/3 കുറച്ചാണ്. അതുകൊണ്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കട്ട് ഓഫ് പോയിൻ്റ് നമ്മൾ നിയമപരമായിട്ട് അത് കൊടുക്കുന്ന ആൾ, അതായത് ഫാർമസിസ്റ്റ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ കൊടുത്ത് ചെയ്യുക. കൂടുതൽ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ ചിലത് വളരെ സെൻസിറ്റീവ് ആണ്, ഈവൻ ഒരു ദിവസം പോലും അതതിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ അത് നിയമപരമായിട്ട് എക്സ്പയറി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പാലിച്ച് തന്നെ പോവുക. എക്സ്പയറി കഴിഞ്ഞാൽ കഴിക്കണ്ട, അതായത് അത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൽ വരുന്നത് എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. പിന്നെ എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയോ റെസിസ്റ്റൻസ് കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് മെയിൻലി വരാവുന്നത്.
2: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? സംസാരിച്ചോളൂ സംസാരിച്ചോളൂ.
0: ഓ പറയുക.
4: ചെങ്ങന്നൂര് ചെറിയ നാട്ടിൽ നിന്ന് രാധാകൃഷ്ണ
0: വിളിക്കുന്നത്. ഓക്കെ, പറയൂ.
4: എനിക്ക് 60 വയസ്സുണ്ട്. ഞാനൊരു 10-17 വർഷത്തിന് മുമ്പ് ഒരു വിഷയമൊന്നുമില്ല, അതിനുശേഷം ഷുഗറും ബി പി ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ അതിന്റെ വിഷയം, അപ്പൊ എനിക്ക് ഒരു

0: ശേഷം അവളെ ശ്വാസം മുട്ടല് വന്നു, അലർജിയുടെ അടിച്ചുണ്ട്.
1: ഓ,
0: അപ്പൊ അന്നേരം ഞാൻ ഇൻസ്റ്റന്റ് ഉപയോഗിക്കുമായിരുന്നു. ആദ്യം എന്റെ ഈ എന്റെ ക്യാപ്സൂള് പൊട്ടിച്ച മെഷീനിൽ തിരിക്കുന്നത് അതായിരുന്നു.
1: അപ്പൊ
0: പിന്നെ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട, നമുക്ക് സാൽവറ്റമോൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ എനിക്ക് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മതി. പക്ഷെ അതല്ല വിഷയം, അത് പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചില്ല, പിന്നെ അത് ഉപയോഗിക്കാൻ ഒപ്പുവോ, അത് എവിടെ വെക്കണം?
1: ഇൻഹെയിലേഴ്സ് നോർമലി റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കുക. നമ്മൾ അത്
0: അത് എത്ര നാള് നിൽക്കും? അങ്ങനെ റൂം ടെമ്പറേച്ചർ എത്ര നാള് നിൽക്കും?
1: ആ ഇൻഹെയിലർ
0: ഉണ്ടായിട്ടില്ല.
1: ആ ഇൻഹെയിലർ നമ്മള് യൂസ് ആ നമ്മള് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ?
0: ആ
1: അത് അത് അത് കുഴപ്പമില്ല. ആ ഇൻഹെയിലർ നിങ്ങൾ അത് തീരുന്നവരെ ഉപയോഗിക്കാം, കാരണം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോഷർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റുകൾ ലോങ് ടൈം, വളരെ ലോങ് ടൈം ഒക്കെ ഇപ്പോൾ ഒരു വർഷം ഇച്ചിരി ഉപയോഗിച്ചിട്ട് പിന്നെ അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നമുക്കത് തീരുന്നവരെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതിൽ ഒരു കാര്യമുണ്ട്, അതിൽ അതിൻ്റെയും കവറിലൊരു എക്സ്പയറി കാണും, അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും പോകാതിരിക്കുക കേട്ടോ. ആ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറെ, നർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒരുപാടൊന്നും ഇത് കൊടുക്കത്തില്ലല്ലോ, ഫാർമസിയിൽ നിന്ന് കൊടുക്കില്ല, അപ്പം അഞ്ചു ദിവസത്തേക്കൊക്കെയാണല്ലോ കൊടുക്കുന്നത്.
1: അതെ അതെ അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ അതൊക്കെ യൂഷ്വലായി കഴിഞ്ഞു. ഇപ്പം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകളും നാർക്കോട്ടിക് മരുന്നുകളും നമ്മൾ ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വേദന സംഹാരികളും നാർക്കോട്ടിക് കൂടെയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ, ഈ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ് കൃത്യമായിട്ട് പൂട്ടി വയ്ക്കുക, അതാണ് ഏറ്റവും. കാരണം പല വീടുകളിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും അത് ആക്സസിബിളായിട്ട് അത് വയ്ക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ വേദന വരുമ്പം മാത്രം, ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിയുന്നിടത്തോളം അത് സാധാരണ മരുന്നുകൾ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോസ് അനുസരിച്ച് ആ പേഷ്യൻറ്റിന് മാത്രം യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ഒരു ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: നെടുമങ്ങാട്ട് ജാനകിയാണ്.
2: സംസാരിച്ചോ.
3: നമസ്കാരം ഡോക്ടർ.
1: ആ നമസ്കാരം
3: സാർ. ഞാൻ ഒരു 2022 തൊട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഷുഗറ് കൂടിയും കുറഞ്ഞൊക്കെ വേരിയേഷൻ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല.
1: പക്ഷെ
3: എനിക്ക് സംശയം, ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴേ നിമിഷം വരെയും എന്റെ മരുന്ന് ശ്രദ്ധിക്കാണ് ഇരിക്കുന്നത്.
1: ശരിക്കും ഞാൻ കേട്ടില്ല.
2: അന്ന് മുതൽ ഇന്ന് വരെ മരുന്ന് ഫ്രിഡ്ജിൽ തന്നെയാണ്
1: സൂക്ഷിക്കുന്നത്. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വറി ചെയ്യണ്ട. ഇനി അത് കഴിയുന്നിടത്തോളം അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് വെക്കുന്നതിൽ തെറ്റില്ല, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. പക്ഷെ അത് അങ്ങനെ വെച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് അതിന്റെ എഫക്റ്റ് കുറയത്തൊന്നുമില്ല, അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ തെറ്റൊന്നുമില്ല ഒരിക്കലും കേട്ടോ. ആ പൊട്ടിക്കാത്ത മരുന്ന് അത് അവിടെ തന്നെ വെക്കണം, അതൊരു കാരണവശാലും പുറത്ത് വെക്കരുത്. നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാത്രം ഇത് സൂക്ഷിച്ചാൽ മതി കേട്ടോ. ആ
3: ഞാൻ ഗുളികയൊക്കെ വാങ്ങിക്കുന്നത്
1: അതെ, അത് നമ്മുടെ ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് മെയിൻലി ജനൌഷധി. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയമാണ്. മരുന്നുകളുടെ കൺട്രോളുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് കുറവാണ്, അതില് കണ്ടന്റ് കുറവാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഒട്ടനവധി ആൾക്കാർ ജനറിക് മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം.

0: നമ്മുടെ ആശുപത്രിയിൽ കൂടെയൊക്കെ ഉള്ള സംവിധാനത്തിൽ ഈവൻ പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ജനറിക് മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 60% വരെ ജനറിക് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ നമ്മൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഭീതിയൊന്നും ഒരു കാരണവശാലും വേണ്ട. അതിൻ്റെ കൺട്രോളുകൾ, ഗുണനിലവാരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. ആ അത് അല്ല, ഇത് അതിൻ്റെ അതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ എന്നാലും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് നയം തന്നെയാണ്. അതിൻ്റെ കൺട്രോളുകൾ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ യാത്ര പോകുന്ന അവസരങ്ങളിൽ ഇതുപോലെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ യാത്രയിൽ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരും. കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യാത്രയിൽ മരുന്നുകൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്?
0: സാധാരണ വളരെ ലോങ് യാത്രകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും ഷോർട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ പൊട്ടിച്ച ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ അതാത് കണ്ടെയ്നറിൽ, അതാത് ലേബലിൽ അതിനുവേണ്ടി സജ്ജീകരിച്ച ബാഗ് അതിൽ കുത്തിക്കയറ്റി നാശമാക്കാതിരിക്കുക. കാര്യം അതതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അല്ലാത്ത രീതിയിൽ നമ്മളെ കണക്ക് കൂട്ടുന്ന പോലെ തന്നെയുള്ള ഐഡിയലായിട്ട് ബാഗിൽ കൊണ്ടുപോകാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോങ് ടേം യാത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുന്നിടത്തോളം ഇൻസുലിൻ എന്ന് പറയുന്നത് പൊട്ടിച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഐസ് ഡോഗ് പോലുള്ള, ഐസ് പാക്ക് പോലുള്ള സംവിധാനത്തിൽ തന്നെ അത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാരിയേഴ്സൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, ആ സാധനത്തിൽ തന്നെ എടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചറോ വെയിലോ അധികം എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇത് കൊണ്ടുപോവുക. ഒരിക്കലും ഇത് കാറിൽ വെച്ചിട്ട് ആ ടെമ്പറേച്ചറിൽ വച്ചിട്ട് പോകരുത്. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. അല്ലാതെ ഒരു കാരണവശാലും അപ്പോൾ ഓൾവേസ് അത് നമ്മുടെ ഹാൻഡിയായിട്ട് കയ്യിൽ തന്നെ കൊണ്ടുപോവുക. ഈ അത് ശ്രദ്ധിക്കുക. അത് അതുപോലെ തന്നെ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കയ്യിൽ തന്നെ കൊണ്ടുനടക്കുക. വെയിൽ എക്സ്പോസ്ഡ് ആകാതെ സൂക്ഷിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്.
1: അടുത്ത ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
0: ഹലോ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം ഡോക്ടറെ.
0: ആ നമസ്കാരം,
1: പേരെങ്ങനെയായിരുന്നു?
2: ഞാൻ ആദ്യമായിട്ട് വിളിക്കുക. പേരില്ല,
1: സംസാരിച്ചോളൂ.
2: ഞാൻ ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ
2: ഡോക്ടറെ, എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാ. തൈറോയ്ഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉള്ള ആളാ. ഞാൻ ഇതിന്റെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്.
0: സന്തോഷവതിയാണെന്ന് തോന്നുന്നല്ലോ ആ കാര്യത്തില്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ദൈവം നമുക്ക് തന്ന സന്തോഷത്തെ കൈപ്പറ്റി ഇരിക്കുക.
0: പറഞ്ഞോളൂ
2: ഡോക്ടറെ. എന്നെ ഒരേ സംശയം ചോദിക്കാനാ, ഈ ഗുളികയുടെയും ഇൻസുലിന്റെ ഒക്കെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ.
0: അതെ,
2: ഞാൻ ഈ കുറിച്ചിരുന്ന ഗുളികകളെല്ലാം ഈ ടിന്ന് വാങ്ങിച്ചിട്ട് അതിൽ പേരെഴുതി ഈ മരുന്ന് അതിലിട്ട് വെക്കുക.
0: അതില് പൊട്ടിച്ചിട്ടല്ലോ ഇടുന്നല്ലേ?
2: അല്ല, നമ്മൾ ഒരേ നെടുത്തിട്ട് അതുപോലെ വെക്കുക.
0: അതെ, അതിന്റെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ അല്ലെങ്കിൽ ആ രീതിയിൽ.
2: ഇവിടെ മോളുള്ളപ്പോ മോൾ എടുത്തു തരും. മോള് ഫിസിയോതെറാപ്പിസ്റ്റാ, ഇപ്പൊ കുവൈറ്റാ.
0: ഓ,
2: അപ്പൊ എനിക്ക് മരുന്നെടുക്കാൻ അറിയാൻ വേണ്ടി കുഞ്ഞ് ഇങ്ങനെ ഓരോന്നിന്റെ രാവിലെ ഇത്, ഉച്ചയ്ക്ക് ഇത്, വൈകിട്ട് ഇത് ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടാ പോയേക്കാം.
0: അതെ അതെ, അത് നല്ലതാ.
2: അപ്പൊ ഇൻസുലിൻ ഞാൻ രാവിലെ 40 വൈകിട്ട് 40 എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ ഷുഗർ ആശുപത്രി കാണിച്ചപ്പോ ആ അരിപ്പാട് ഡോക്ടർ പറഞ്ഞ് 40 വെച്ച് വേണ്ട, 20 വെച്ച് മതിയെന്ന് പറഞ്ഞു.
0: ഓ,
2: അപ്പൊ ആ 20 വെച്ച് കഴിച്ചപ്പം ഇച്ചിരി കൂടിയപ്പോ ഡോക്ടർ പിന്നെ അത് 25 ആക്കി. അപ്പൊ ഈ ഇഞ്ചിയും പൊട്ടിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതറിയാനാ ഞാൻ വിളിച്ചത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ എടുക്കും.
0: അതെ, ഇനി
2: എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ?
0: ഇല്ല, അത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യകത ഇല്ല. അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതേ.
2: അപ്പൊ ഞാനത് കേട്ട്, ഡോക്ടർ പറയുന്നത് സ്വസ്ഥയോട് പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുക, എടുത്ത
0: അല്ല, അത് കുഴപ്പമില്ല. അത് ഇനി ശ്രദ്ധിച്ചാൽ മതി. അത്

0: ഇങ്ങനെ തിരിച്ചു വയ്ക്കണ്ട കേട്ടോ. അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇരുന്നാല് ഒരു മാസത്തേക്ക് കുഴപ്പമില്ല കേട്ടോ.
1: ഡോക്ടറെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു കൊച്ചു ടിന്നില് ഗുളിക ഇൻസുലിൻ തരുമായിരുന്നു. അത് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാവുള്ളൂ. അത് ഒരു ദിവസം മൊത്തം വിലയിൽ ഇരുന്ന് അറിഞ്ഞില്ലായിരുന്നു ആ കവറിന്റെ അതുണ്ടെന്ന്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോക്ക് ഇച്ചിരി അറിവുണ്ടല്ലോ.
0: അതെ.
1: അന്നേരം ഞാൻ ചോദിച്ചപ്പോ മോള് പറഞ്ഞ, അമ്മയെ ഒരു മണിക്കൂർ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല.
0: അതൊന്നും കുഴപ്പമില്ല ഒരു മണിക്കൂർ കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇതൊന്നും ആകത്തില്ല. നമ്മൾ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഒരു മണിക്കൂർ ഒന്നും പ്രശ്നമൊന്നുമില്ല.
1: അപ്പഴേ ഡോക്ടറെ, എനിക്ക് ഒരു അഞ്ചോ ആറോ ദിവസത്തേക്ക് ഒരു കുപ്പിയുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജ് വെക്കണ്ടേ?
0: വേണ്ട വേണ്ട വേണ്ട വേണ്ട കേട്ടോ. ആ
1: അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്ന പോലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു.
0: ഓ, അത് സാരമില്ല, അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല.
2: ഓക്കെ, ശരി, വിളിച്ചതിനെ നന്ദി. ശരി, പാരസെറ്റമോൾ അതുപോലെ പെയിൻ കില്ലറുകൾ, അൻറ്റാസിഡുകൾ, ഇതുപോലെയൊക്കെയുള്ള ഓവർ ദ കൗണ്ടർ മരുന്നുകൾ സ്ഥിരമായിട്ട് വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലോ ആൾക്കാർ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങി സൂക്ഷിക്കുന്നത്, അത് സുരക്ഷിതമാണോ? പൊട്ടിക്കാതെ സൂക്ഷിച്ചാൽ
0: സുരക്ഷിതം തന്നെയാണ്. കാരണം അതിൻ്റെ എല്ലാം മിക്കവാറും എക്സ്പയറി പീരീഡ് കുറച്ച് കാര്യമായിട്ട് വർഷങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ആണ്. നോർമലി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമായിട്ട്.
2: ആന്റാസിഡ്, പർട്ടിക്കുലർ ബ്രാൻഡിലെ ആന്റാസിഡ് ഒക്കെ മിക്കവാറും ആൾക്കാർക്ക് പ്രശ്നമാണല്ലോ, അതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ചിട്ട്.
0: ആന്റാസിഡിൽ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പഴയ ടൈപ്പ് ആന്റാസിഡും ഉണ്ട്, പക്ഷേ കുറച്ച് ചില സീരിയസ് ആയിട്ടുള്ള, സീരിയസ് മീൻസ് പൊട്ടൻഷ്യൽ കൂടിയ മറ്റ് ആക്ഷനുണ്ട്. ജസ്റ്റ് ആന്റാസിഡ് അല്ലാതെ ഇപ്പോൾ ആസിഡ് സെക്രീഷൻ തന്നെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ആന്റാസിഡ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. അത് പലതും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുമാണ്, നമുക്ക് സാധാരണ ഈ കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി അതൊരു ഒരു മാസം ഒക്കെ മാക്സിമം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രവണത ശരിയല്ല.
2: ഒരു കോളർ കൂടെയുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
3: ഓക്കെ,
2: പേരും കൂടെ പറഞ്ഞോളൂ.
3: ഞാൻ, എന്റെ പേര് ജലീൽ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്.
0: ആ പറയൂ.
3: എനിക്ക് പറയണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ ചിലപ്പോ അവര് പറയും അത് കഴിക്കണ്ട എന്നിട്ട് അവര് മരുന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ ആ മരുന്ന് എക്സ്പയർ ആവാത്ത തന്നെ നമുക്ക് എവിടെയെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വല്ല സംവിധാനം കൊണ്ടോ?
0: അത് ഈ ബാക്കി വരുന്ന മരുന്നുകള് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റിലൊക്കെ അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ ഇത് അധികം ആരും നോർമലി എടുക്കത്തില്ല. അതിനൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, പല ആശുപത്രികളിലും ഫ്രീ ഡ്രഗ് ബാങ്കുകളുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനെ പ്രോപ്പറായിട്ട് എടുത്ത് ആവശ്യമുള്ള പേഷ്യൻസിന് പലർക്കും അത് കൊടുക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
3: ആ
2: സർ, ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ വാങ്ങുമ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും ശ്രോതാക്കളോട്?
0: മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ലൈസൻസ് ഉള്ള മെഡിക്കൽ സ്റ്റോർ തന്നെ വാങ്ങുക, ഫാർമസിസ്റ്റിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ഉള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുക. വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങുക. നമ്മളതിൻ്റെ ലേബൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, അത് കഴിക്കേണ്ട വിവരങ്ങൾ, എന്തെങ്കിലും അഡ്വൈസ് റിയാക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഈവൻ മൂത്രം മഞ്ഞയാകുന്ന തന്നെ പലപ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ചില മരുന്നുകളുടെ എഫക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് കാലിന് വേദന വരിക, ഇതൊക്കെ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കുക. അതിൽ ഫാർമസിൻ്റെ സേവനം മസ്റ്റായിട്ട് നേടുക. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ബില്ലോടുകൂടി തന്നെ വാങ്ങുക. കാര്യം

0: എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ടുണ്ടായാൽ ഒരു എൻക്വയറി വേണമെങ്കിൽ നമുക്ക് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എൻക്വയറി നടത്താനായിട്ട്. അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കളറ് മാറുക, അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരിക, അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തമായ ഐഡിയ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ചെയ്യാം. പിന്നെ അത് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഒരു അഡ്വേഴ്സായിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോകാതെ അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ബാക്കി വരുന്ന മരുന്നുകൾ ഈ പറയുന്ന നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ അതിൽ എക്സ്പയറി പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനം ഉള്ളിടത്ത് അത് കൊടുക്കുക. കഴിയുന്നത് ഒരു ഫാർമസിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഇതാണ് അതിൻ്റെ
1: നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്ക് തന്നെ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് അതിൻ്റെ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. അതാണ് ആ ലേബലുമായിട്ട് അത് ഒത്തുനോക്കണം. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഡോസ് പലതും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ പി കെ ശ്രീകുമാറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: നന്ദി.
2: സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം സംസാരിച്ചത് എം എസ് ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഷീബ കെ എന്നിവർ. സ്റ്റുഡിയോയിൽ ഒപ്പം ശോഭ ബി ടി, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ സഹകരണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.

സംസ്ഥാന സർക്കാരുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി. റെയിൽവേ, ഹൈവേകൾ, മറ്റു വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തപ്പെടുന്നു. അഴിമതിയും കാലതാമസവും ഒഴിവാക്കി നികുതി പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെന്ന് പ്രഗതി ഉറപ്പാക്കുന്നു. സുതാര്യമായ ഭരണം നമ്മുടെ അവകാശമാണ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420223.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും നിത്യാമാമനും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം മിഥുൻ മുകുന്ദൻ.

മഞ്ഞുകാലവും കഴിഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത് ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഗാനരചന റഫീഖ് അഹമ്മദ്. ഈണം നൽകിയത് ശ്രീനാഥ് ശിവശങ്കരൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള ആവണി പൊന്നൂഞ്ഞാലിൽ കേൾക്കാം. ഇന്ന് ആവണി പൊന്നൂഞ്ഞാൽ അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി.

ആകാശവാണി. ഇപ്പോൾ ആതിര വിജയ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം MD അശോക്. ആദ്യം പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എഴുതിയ ഗാനം തുമ്പപ്പൂവുണ്ടോ കാക്കപ്പൂവുണ്ടോ എന്നാരംഭിക്കുന്നു.

പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, അഞ്ചൽ ദേവരാജൻ എന്നിവർ വരികളെഴുതി എം ഡി അശോക് ഈണം നൽകി. ആതിര വിജയ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഈ മാസം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കും. ആഗസ്റ്റ് 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ മാസം 24 നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിവിധ വേദികളിലായി 340 ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക.
3: കോഴിക്കോട് നഗരത്തിലെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലും ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഈ മാസം 31 വരെ കർശന ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തും. ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്താണ് നടപടി. എമർജൻസി വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് പാർക്കിംഗ് അനുവദിക്കില്ലെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിലാണ് നാളെ മുതൽ ഈ മാസം 24 വരെ പ്രത്യേക പാൽ പരിശോധന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 പേരുടെ പിന്തുണയോടെയാണ് മായ രാഹുൽ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മായ രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച റിയ ബിനോ ചീരാങ്കുഴിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പുറത്തായത്. ശബരിമല സ്വർണ കവർച്ചക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ മെമ്പർ A.അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെ കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമായി.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഒരു പ്രധാന പട്ടണത്തെ മാതൃകാ ടൗണാക്കി മാറ്റുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഒക്ടോബർ 3 മുതൽ മാർച്ച് 31 വരെയുള്ള 2ാം ഘട്ടത്തിൽ നടപ്പാത, ഡ്രെയിനേജ്, തെരുവുവിളക്ക്, കുടിവെള്ള സൗകര്യം, പൊതു ശൌചാലയങ്ങൾ, പാർക്കിംഗ് ക്രമീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുക.
0: ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ എംപി തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും നടത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണദിനത്തിൽ 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ഉൽപാദനത്തിനായി വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC ഓൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല വാർത്താലാബിന് തുടക്കമായി. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺ എന്ന നിലയിലാണ്. പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23-ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു.
1: വെരിക്കോസ് വെയിൻ ഇന്ന് വലിയ ഒരു ശതമാനം മനുഷ്യരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. വെയിനുകൾ വീർത്ത് താടിച്ച് വളഞ്ഞു കാണപ്പെടുന്ന ഒരവസ്ഥ. ഇത് പ്രധാനമായും കാലിലെ വെയിനുകളെയാണ് ബാധിക്കുന്നത്. വെരിക്കോസ് വെയിൻ ഈസ് ദ പെനാൽറ്റി ഓഫ് ഇറക്റ്റ് പോസ്ചർ എന്ന് മെഡിക്കൽ ബുക്കുകളിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ നിവർന്നു നിൽക്കുന്നതിന്റെ പരിണത ഫലമാണ് വെരിക്കോസ് വെയിൻ. മനുഷ്യൻ നിവർന്നു നിൽക്കുന്നതിനാൽ കാലിലെ വെയിനുകളിൽ ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്താൽ രക്തം തളം കെട്ടി മർദ്ദം വർദ്ധിക്കുന്നു. ഈ വർദ്ധിച്ച മർദ്ദം വെയിനുകളിലെ വാൽവുകൾക്ക് അമിതഭാരം സൃഷ്ടിക്കുന്നു. എന്തിനാണ് വെയിനുകൾക്ക് വാൽവുള്ളത്? വെയിനുകളിലെ രക്തപ്രവാഹം ഉപരിതല വെയിനുകളിൽ നിന്ന് ആഴത്തിലുള്ള വെയിനുകളിലേക്കാണ് പോകേണ്ടത്. എതിർദിശയിൽ അനുവദനീയമല്ല. ഇങ്ങനെ ഒരു ദിശയിലേക്ക് മാത്രം രക്തപ്രവാഹം അനുവദിക്കുന്നതിന് വാൽവുകൾ അനിവാര്യമാണ്. ഈ വാൽവുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയോ കേടാവുകയോ ചെയ്യുമ്പോൾ ഉപരിതലത്തിലെ, അതായത് തൊലിക്കടിയിലെ വെയിനുകളിൽ രക്തം തിങ്ങി നിൽക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. മാത്രമല്ല എതിർദിശയിൽ രക്തപ്രവാഹം നടക്കുന്നു. അതായത് ആഴത്തിലുള്ള വെയിനുകളിൽ നിന്നും ഉപരിതല വെയിനുകളിലേക്ക് രക്തം പ്രവഹിക്കുന്നു. ഇത് തൊലിക്കടിയിലെ വെയിനുകൾക്കുള്ളിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വെയിനുകൾ വലിഞ്ഞു വികസിക്കുന്നു. അവ വളഞ്ഞു പുളഞ്ഞ് തടിച്ച വെയിനുകളായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ വാൽവുകളിലെ തകരാറ് മൂലം രക്തം പിന്നിലേക്കൊഴുകുന്നു. ഉപരിതല വെയിനുകളിലെ മർദ്ദം കൂടുന്നു. അവ വികസിക്കുന്നു. ഇങ്ങനെ വെരിക്കോസ് വെയിൻ രൂപപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യമായി വെരിക്കോസ് വെയിൻ ഉണ്ടാകാറുണ്ട്. ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ വളരെ കൂടുതലായി കണ്ടുവരുന്നു. നിന്ന് ജോലി ചെയ്യുമ്പോൾ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം കൊണ്ട് കാലുകളിൽ നിന്ന് മുകളിലേക്ക് രക്തത്തിന് പോകാൻ അത്ര എളുപ്പമല്ല. എന്നാൽ വെയിനുകൾക്കുള്ളിലെ വാൽവുകൾ രക്തത്തെ മുകളിലേക്ക് പ്രവഹിക്കാൻ സഹായിക്കുന്നു. ഈ വാൽവുകൾ ദുർബലമാവുകയോ തകരാറിലാവുകയോ ചെയ്താൽ രക്തം തിരികെ താഴേക്ക് തന്നെ ഒഴുകുന്നു. അതിനാൽ താഴെ കാലിലെ വെയിനുകളിൽ മർദ്ദം കൂടുകയും അവ തടിച്ചു വീർത്തു വരികയും ചെയ്യുന്നു. കടകളിൽ നിന്ന് ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, പോലീസ്, അധ്യാപകർ തുടങ്ങി പ്രധാനമായും ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നു. ചിലർക്ക് ഗർഭധാരണത്തിന് ശേഷം വെരിക്കോസ് വെയിൻ രൂപപ്പെടാറുണ്ട്. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ വെയിനുകളിലെ പേശികളിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന ഗർഭപാത്രം പെൽവിക് വെയിനുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതും കാലിലെ വെയിനുകളിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. പ്രായം കൂടുമ്പോൾ വെയിനുകളുടെ ഇലാസ്റ്റിസിറ്റി കുറയുകയും വാൽവുകൾ കേടാവുകയും ചെയ്യാം. അമിതവണ്ണം കാലുകളിലെ വെയിനുകളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. വ്യായാമം അഥവാ എക്സസൈസ് ഇല്ലായ്മ, നടത്തം കുറയുക എന്നിവ രക്തം മുകളിലേക്ക് പ്രവഹിക്കുന്നത് കുറയ്ക്കും. വെയിനുകൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ക്ഷതം, രക്തക്കട്ടകൾ വെയിനുകൾക്കുള്ളിൽ രൂപപ്പെടുക എന്നിവ അവയ്ക്കുള്ളിലെ സ്വാഭാവിക രക്തയോട്ടം തടസ്സപ്പെടുത്തി വെരിക്കോസ് വെയിൻ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. വ്യായാമങ്ങൾ വെയിനുകൾക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചിലർക്കൊരു സംശയം തോന്നാം. ഞാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ജിമ്മിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ. ചിലർക്ക് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ അമിത ഭാരം ഉയർത്തിപ്പിടിച്ച് ശ്വാസം വിടാതെ ബലം പിടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വെയിനുകൾക്കുള്ളിലെ മർദ്ദം കൂടാം. കൂടാതെ വളരെയധികം ചാടുന്ന വ്യായാമങ്ങൾ നിലവിലുള്ള ലക്ഷണങ്ങൾ രൂക്ഷമാക്കാം. എന്നാൽ നടത്ത, സൈക്ലിംഗ്, നീന്തൽ, സ്ട്രെച്ചിങ് കാൽവിരലുകളും കണങ്കാലും ചലിപ്പിക്കുന്ന വ്യായാമങ്ങൾ തുടങ്ങിയവ വെരിക്കോസ് വെയിനുകൾക്ക് ഗുണം ചെയ്യുന്നവയാണ്. ശരിയായ രീതിയിൽ അമിതമാകാതെ വ്യായാമം ചെയ്യുന്നതാണ് അഭികാമ്യം. വെരിക്കോസ് വെയിൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം? ചിലർക്ക് തടിച്ചു കാണപ്പെടുന്ന വെയിനുകൾ എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ കാണില്ല. എന്നാൽ മറ്റു ചിലർക്ക് കാലിന് ഭാരം കൂടുന്നത് പോലെ തോന്നാം. കാലിൽ ചെറിയ വേദന അല്ലെങ്കിൽ കാൽ കഴച്ച് ക്ഷീണിക്കുന്ന അവസ്ഥ, കോച്ചിപ്പിടുത്തം, വൈകുന്നേരങ്ങളിൽ കാലിന് വീക്കം, ചർമ്മത്തിനടിയിൽ പച്ചയോ നീലയോ നിറത്തിൽ തടിച്ച വെയിനുകൾ കാണാൻ തുടങ്ങുക, നിൽക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കൂടുകയും കിടക്കുകയോ കാലുയർത്തി വയ്ക്കുകയോ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യുക. പിന്നീട് ഇവ പല കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകളിലേക്ക് നയിക്കാം. കാലിന് താഴ്ഭാഗത്തെ ചർമ്മത്തിന്റെ നിറം കറുപ്പായി തുടങ്ങുക, അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, വ്രണങ്ങൾ രൂപപ്പെടുക, അവ ഉണങ്ങാൻ സമയമെടുക്കുക, ഉണങ്ങിയാലും പിന്നെയും പിന്നെയും

0: വ്രണങ്ങൾ ഉണ്ടാകുക. ഇവിടെ ശരിയായ രക്തയോട്ടമില്ലാത്തതിനാൽ ഈ വ്രണങ്ങൾ സുഖപ്പെടാൻ സമയം കൂടുതൽ വേണ്ടിവരുന്നു. തടിച്ചു വീർത്ത് ചർമ്മത്തിനടിയിൽ കാണുന്ന വെയിനുകൾ ചെറിയ ക്ഷതമുണ്ടായാൽ പോലും പൊട്ടി രക്തം പുറത്തേക്ക് പ്രവഹിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അതിനാൽ വെരിക്കോസ് വെയിൻ ഉള്ളവർ ചില മുൻകരുതലുകൾ അഥവാ പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നത് കഴിയുമെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്ക് നടക്കുകയോ കാലുകൾ ചലിപ്പിക്കുകയോ ചെയ്യുക. സ്ഥിരമായി നടത്തമോ നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യുക. വിശ്രമിക്കുമ്പോൾ കാലുകൾ ഉയർത്തിവെക്കുക. നമ്മുടെ ഹൃദയനിരപ്പിനേക്കാൾ അല്പം ഉയർത്തിവെക്കുന്നത് സഹായകരമാണ്. ശരീരഭാരം കൂടാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കുക. കാലിലെ ചർമ്മം വരണ്ടു പൊട്ടാതെ സൂക്ഷിക്കുക. ആവശ്യമായാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. വെരിക്കോസ് വെയിൻ പൊട്ടി രക്തസ്രാവം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. കഴിയുമെങ്കിൽ ഉടനെ കാലുകൾ ഉയർത്തി തന്നെ വെക്കുക. രക്തം വരുന്ന ഭാഗത്ത് വൃത്തിയുള്ള തുണിയോ ഗോസോ ഉപയോഗിച്ച് ശക്തമായി അമർത്തിപ്പിടിക്കുക. ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുണി മാറ്റി നോക്കരുത്. 10-15 മിനിറ്റ് തുടർച്ചയായി തന്നെ അമർത്തിപ്പിടിക്കുക. രക്തസ്രാവം നിർത്തിയാൽ ആ ഭാഗത്തെ ഉപരിതല വെയിനുകൾ മാത്രം ചുരുങ്ങുന്ന രീതിയിൽ ബാൻഡേജ് കെട്ടുക. അതേ ദിവസം തന്നെ ഡോക്ടറിനെ കാണാൻ പോവുക. രക്തസ്രാവം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലിൽ നിൽക്കുകയോ കാലുകൾ താഴ്ത്തിവെക്കുകയോ ചെയ്യരുത്. അഥവാ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും രക്തസ്രാവം നിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോവുക. തലകറക്കം, ബോധക്ഷയം, ക്ഷീണം എന്നിവ തോന്നുകയാണെങ്കിൽ രോഗിയെ ആശുപത്രിയിൽ ഉടൻ എത്തിക്കുക. രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ വൈകാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. വെരിക്കോസ് വെയിനുള്ള 1% രോഗികളുടെയും കാലിന് താഴ്ഭാഗത്ത് നിറം മാറ്റം കാണാറുണ്ട്. ഇത് രക്തത്തിലെ ഇരുമ്പ് ത്വക്കിൽ അടിഞ്ഞുകൂടുന്നത് മൂലമാണ്. ഇത് ദീർഘകാലം രക്തയോട്ടം ശരിയായി നടക്കാത്തതിന്റെ ഫലമാണ്. രോഗം കൂടുതൽ വഷളായാൽ കണങ്കാലിന് സമീപം മുറിവുകൾ രൂപപ്പെടാം. ഈ രോഗത്തിന് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? തീർച്ചയായും ചികിത്സയുണ്ട്. വെരിക്കോസ് വെയിൻ കാരണം കാലിന് ഭാരം തോന്നുന്ന അവസ്ഥ, വേദന, മറ്റസ്വസ്ഥതകൾ എന്നിവ ഹോമിയോ മരുന്നുകളിലൂടെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. മാത്രമല്ല, വെരിക്കോസ് വെയിൻ ആരംഭഘട്ടത്തിലാണെങ്കിൽ അവ പൂർണ്ണമായും ഭേദപ്പെടുത്താനാകും. ത്വക്കിലെ കറുപ്പ് നിറം 1% മാറിക്കിട്ടും. രോഗം കാലക്രമേണ വഷളാകുന്നതും തടയാൻ ഹോമിയോ മരുന്നുകൾ ഉപകാരപ്പെടുന്നു. രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥകൾ പൂർണ്ണമായും പഠിച്ച് അപഗ്രഥിച്ച് മാത്രമാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുക. ഓരോ രോഗിക്കും വെരിക്കോസ് വെയിൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ പലതാണ്. ഈ രോഗം ഉണ്ടായതിനു പുറകിലുള്ള കാരണങ്ങളും പലതാണ്. അതിനാൽ എല്ലാ രോഗികൾക്കും ഒരേ മരുന്ന് ഫലം ചെയ്യില്ല. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇവയെല്ലാം ശരിയായി വിശകലനം ചെയ്ത് കറക്റ്റ് മരുന്ന് സെലക്ട് ചെയ്ത് ചികിത്സിക്കുന്നതിലാണ് ഹോമിയോപ്പതിയുടെ വിജയം. മരുന്നിനൊപ്പം കംപ്രഷൻ ബാൻഡേജ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ്സ്, വ്യായാമങ്ങൾ എന്നിവ അനിവാര്യമാണ്. വെരിക്കോസ് വെയിനൊരു മാറാരോഗമല്ല, എന്നാൽ ദീർഘകാല ചികിത്സയും ശ്രദ്ധയും വേണ്ട ഒരു രോഗമാണ്. വെരിക്കോസ് വെയിൻ അപകടകരമാണോ? വെരിക്കോസ് വെയിൻ സാധാരണയായി ജീവന് ആപത്തൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ചികിത്സിക്കാതെ വിട്ടാൽ അത് സങ്കീർണതകൾക്ക് അഥവാ കോംപ്ലിക്കേഷൻസിന് വഴിവെക്കാം.
1: ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ.

0: പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയുഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4th ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
1: We have been growing at a very sustained pace of 6 to 8% growth band with moderate under control inflation with very good balance sheet and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital and physical infrastructure.
0: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണിയും ഉണർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഉത്തര കേരളത്തിലെ ഒരുക്കങ്ങൾ സജീവമായി. അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധങ്ങളിൽ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22-ന് നടക്കും.
0: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ CEOയും മറ്റ് 4 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ

0: പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷം. 10 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ്, മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5 ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കുകയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ഫ്രീ സ്കൂൾ സ്ട്രീറ്റിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 മരണം, 6 പേർക്ക് പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൽ ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ മാർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആവണി

0: ഊഞ്ഞാൽ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കോഴിക്കോട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയാണ്. മാം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ സാഹിത്യ നഗരം എന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കോഴിക്കോട് കലക്ടർമാരുടെ ഒരു റോൾ എപ്പോഴും പൊതുജനമധ്യത്തിൽ വളരെ പ്രസക്തവുമാണ്. ആ രീതിയിൽ വളരെ സ്നേഹവായ്പോടുകൂടി കലക്ടർമാരെ സ്വീകരിക്കുന്ന ഒരു നാടാണ് മാഡത്തിനത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
1: ഓണക്കാലം എനിക്ക് എന്റെ ഓർമ്മയിൽ എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും. പ്രാർത്ഥനന്ന് എന്റെ വീട്ടിലാണെങ്കിൽ തിരുവോണത്തിനന്ന് വേറൊരിടത്തായിരിക്കും, അമ്മയുടെ വീട്ടിലായിരിക്കും, മാമന്റെ വീട്ടിലായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും കസിൻസിന്റെ എല്ലാവരെയും ഗെറ്റ് ടുഗതറും ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം അതായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഓണത്തെ പറ്റിയിട്ടുള്ളത്.
0: വലിയ തിരക്കുള്ള സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓണാഘോഷം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
1: കുറെ കൂടെ ഒഫീഷ്യലായി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം പഴയ പോലെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഒന്നും ഇപ്പൊ നടക്കാറില്ല. എനിക്കൊന്നും ആ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്ന ഓണക്കാലത്താണ്. ഓണത്തിനാണല്ലോ നമുക്ക് ഈ 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ഒരു സമയമുള്ളത്. അപ്പം സ്റ്റാഫ് ആണെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും, ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയമുള്ളത് കാരണം. സാധാരണ പോലെ റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. അത് പൊതുവെ കളക്ടർ പീരീഡിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഓണക്കാലത്താവുമ്പോൾ പോലും അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ മാത്രമല്ല സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വരാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള വർക്ക് ഉണ്ടാവും. ഇപ്പോൾ
0: മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഒരു ദുരിതത്തിലായിരുന്ന കേരളത്തിന്റെ ചിത്രം, ആ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഓണം വന്നൊരു കാലം, ആ കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും അത്തരം അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് പറയാനുണ്ടാവുമല്ലോ.
1: പ്രളയത്തിന് ശേഷമുള്ള ഒരു ഓണം മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായി എന്നാണ് എന്റെ ഓർമ്മ. പത്രത്തിൽ ആ സമയത്ത് വരുന്ന വാർത്തകളും പത്രത്തിലെ ക്യാമ്പുകളിൽ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഹോപ്പിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു മെസ്സേജ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിജീവിക്കും എന്നുള്ളൊരു കാര്യം, അത് ഇപ്പോഴും ഓർമ്മയിലെ നല്ലൊരു കാര്യമായിട്ട്. അതായത് എത്ര മോശം അനുഭവങ്ങളിലൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലിമർ ഓഫ് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നൊരു സമയമായിരുന്നു അത്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
0: മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഓണം എന്ന് പറയുന്നത്. കാരണം തലമുറകളായി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീതി ആ വാക്ക് നമ്മളിൽ ഉണർത്തുന്നുണ്ട്. അത് നൽകുന്ന ഒരു ഊഷ്മളത വളരെ വലുതാണ്. മാഡത്തിന് ആ വാക്ക് നൽകുന്ന അനുഭവം എന്താണ്?
1: ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ ഇല്ല. പക്ഷെ ഇപ്പം എന്താഘോഷമാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണോ അതിനെ ആഘോഷിക്കുന്നതെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെക്യുലർ ആഘോഷങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണം. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നതും വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ വളർന്നു വരാൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ.
0: ഒരു മലയാളി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമം വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മാഡത്തെ പോലെ വായനയും സംഗീതവും ഒക്കെ ആഴത്തിൽ താല്പര്യമുള്ള, ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു മാധ്യമം ആകാശവാണി എങ്ങനെയാണ് മാഡത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്?
1: റേഡിയോ എന്റെ ചെറുതിൽ അച്ഛന് BPLന്റെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാട്ട് കേൾക്കുന്നൊക്കെ ഓർമ്മയുണ്ട്, തീരെ ചെറുതിലേ ഉള്ളു. അപ്പം ആ സമയത്ത് വെങ്കലം എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ടൈമിൽ ഇറങ്ങിയതായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നത് ഓർമ്മയുണ്ട്. റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളെ എന്റെ അച്ഛമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി TV ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. TV എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പം ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. കാരണം മറ്റുള്ള FM ചാനൽസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിന്റേതായ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ. അതുമാത്രമല്ല അധികം ബഹളങ്ങൾ ഇല്ലാത്തൊരു റേഡിയോ ആണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം അത് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അവർലി അപ്ഡേറ്റ്സ് ആയിട്ട് വാർത്തകളും വരാറുണ്ട്. അപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി, എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ റേഡിയോ അതിനെ പറ്റി കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് അച്ഛമ്മയുടെ ഒരു രൂപമാണ്. ഓണത്തിനെ പറ്റിട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഉത്രാടപ്പൂ നിലാവേവാന്ന് പറയുന്നൊരു സോങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വരുന്ന. അതാണ്

0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സംഗീതമാണ്. അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയ തലമുറ പിന്നീട് ഉയർന്നു വന്നതാണ്. തീർച്ചയായും മാഡത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, മാഡത്തിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കാലത്ത് ആദിമ ഓർമ്മകളിൽ ഒരു പക്ഷേ മാധ്യമം എന്ന നിലയിൽ, പാട്ടിൻ്റെ ഒരു സ്രോതസ് എന്ന നിലയിൽ റേഡിയോ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു കുട്ടിക്കാലവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, ഓർമ്മകൾ, അതിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണെങ്കിലോ?
1: എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞ അച്ഛൻ ഒരു നല്ല ലിസണർ ആണ്, നല്ല പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ സിനിമാ പാട്ടുകൾക്ക് അപ്പുറം ക്ലാസിക്കൽ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് കേട്ട് ശീലമാവുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇതിലെന്താണ് ഇതിലൊരു ഭംഗിയുള്ളത്, ഇതിലെന്തായി അച്ഛൻ ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ

ഹിന്ദുസ്ഥാനി വളരെയധികം ഇഷ്ടമാണ്. ഗസൽസ് ഒക്കെ കേൾക്കാൻ മെഹദി ഹസനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനപ്പുറം സംഗീതം എന്നുള്ളൊരു, നമ്മൾ അതിനെ കുറെ കൂടെ ബൗണ്ടറീസ് ഇല്ലാണ്ട് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം കാണാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കും ആസ്വദിച്ചു തുടങ്ങി. വെസ്റ്റേൺ ക്ലാസിക്കൽ ആസ്വദിക്കും, റോക്ക് മ്യൂസിക് ആസ്വദിക്കും, ഈവൻ പോപ്പ് സോങ്സ് ആസ്വദിക്കും. അങ്ങനെ അൺകൗണ്ടായിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഗർഷോമില് സോങ്ങിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ വളരെ ഇഷ്ടമുള്ള സോങ് ആണ്. എനിക്കറിയില്ല അത് ഓണത്തിന്റെ മൂഡിലുള്ള പാട്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്.

0: നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഭിന്ന അഭിരുചിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പൊതുവെ ആൾക്കാർക്ക് വലിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഒരു മൂഡുള്ള പാട്ടുകൾ, വൈബുള്ള പാട്ടുകൾ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിനിഷ്ഠമായി ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ പാട്ടുകളാവാം. വിവിധങ്ങളായ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മാഡത്തിന്റെ ഒരു സംഗീത താല്പര്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക?
1: മലയാളത്തിൽ അങ്ങനെ ഉള്ള സോങ്സ് എന്ന് പറയുമ്പോൾ രമേശ് നാരായണന്റെ സോങ്സ് ഒരുവിധം എല്ലാം അങ്ങനെയല്ലേ, ഒരു ഹിന്ദുസ്ഥാനി ടച്ചോട് കൂടിയ ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ. അതിൽ പുള്ളിയുടെ മകൾക്ക് എന്ന് പറയുന്ന സിനിമയിൽ മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ് ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിനപ്പുറം ചിലപ്പം ഒരു ഗ്രീഫ് ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഇമോഷൻസ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സോങ്സ് ആണ്. ഓണം മൂഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു സോങ് ആണ് മുഗിലിൻ മകളെ എന്ന് പറയുന്നത്.

0: ഓണം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: നമ്മുടെയൊക്കെ രസനകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് പലരെയും പല രീതിയിലാണ് അതിനുമായി അടുപ്പിക്കുന്നത്. ചിലർക്കത് ഏറെ പ്രിയപ്പെട്ടതാണ്, ചിലർക്കൊരു കയ്യകലം നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. അമാരത്തിൻ്റെ ഒരു സിനിമാ അനുഭവങ്ങൾ എങ്ങനെയാണ്? സിനിമകൾ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണോ? ഈ തിരക്കുകൾക്കിടയിൽ അതിനൊക്കെ ഒരു സമയം കിട്ടാറുണ്ടോ?
4: സിനിമ കാണാറുണ്ട്, സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറെക്കൂടെ ലോക സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട്. കുറച്ച് ഡീസന്റ് സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട മൂവി ബാലനാണ് ഞാൻ അടുത്ത് കണ്ടത്. അതിൽ എല്ലാ കോമ്പോസിഷൻസും രസമുള്ള കോമ്പോസിഷൻസ് ആയിട്ട് തോന്നിയായിരുന്നു. സുഷീൻ ശ്യാമിന്റെ നല്ല രസമുള്ള പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതിൽ എങ്ങോട്ടാ എന്ന് പറയുന്ന സോങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: പലതരം പാട്ടുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരാളെന്ന് മാഡം സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള പല പാട്ടുകളും നോക്കുകയാണെങ്കിൽ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പാട്ട് ആവേശത്തിലൊരു പാട്ടാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അത്രയും വ്യൂസ് ഒരു പാട്ടിനും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാന്ന് തോന്നുന്നു. അത്തരം പാട്ടുകളെ മാഡം സ്വീകരിക്കാറുണ്ടോ, കാണാറുണ്ടോ, വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് അതിനോടുള്ള ഒരു സമീപനം?
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പാട്ടുകളും ഇഷ്ടമാണ്, നല്ല രസമുള്ള അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. ഇപ്പം പഴയ AR റഹ്മാൻ സോങ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ കേൾക്കാൻ. അപ്പം മുക്കാല മുക്കബ്ല ഒക്കെ ഭയങ്കര രസമാണല്ലോ കേൾക്കാൻ. അതെല്ലാം ഹമ്മ ഹമ്മ അതെല്ലാം ഞാൻ കേൾക്കും. ഇന്നൊരു ജോണർ എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാറ്, അതിനെ ആ സമയത്ത് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ഞാൻ കേൾക്കും. ആവേശത്തിൽ തന്നെ ഇലുമിനാറ്റി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, നല്ല രസമായിട്ട് തോന്നുന്നൊരു പാട്ടായിരുന്നു.

0: ഗാനസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരിക്കും വളരെ ആഴത്തിലുള്ള ഒരു സാഹിത്യ ശാഖ തന്നെയാണ്. ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. എഴുത്തിൽ കൂടുതൽ താല്പര്യമുള്ള, വായനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹിത്യ ശാഖയെ, ഈ വരികളെ, രചനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ?
1: എഴുതുന്നതിൽ എനിക്ക് മുഹ്സിൻ ബനാരിന്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് വടക്കൻ ശൈലികളും വടക്കൻ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റിയും ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നത് ബനാരിയുടെ ലിറിക്സിലൂടെയാണ്. അതിന്റെ ഒരു താളാത്മകമായിട്ടുള്ള വരികളും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലിറിക്സ് എപ്പോഴും ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അതിനെ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അറബി മലയാളത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ മലബാരി ബാങ്കർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡൺ ബൈ മുഹ്സിൻ ബനാരി, പക്ഷെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മുഹ്സിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് പാടി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് തമാശ എന്ന് പറയുന്ന ഫിലിമിലെ.

0: തൊണ്ണൂറമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
3: ഈ ചലച്ചിത്ര പിന്നണി ഗായകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. ഒരുപാട് തലമുറകളെ രസിപ്പിക്കുകയും അവരുടെ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകാരും അവരുടെ ശബ്ദവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. താരതമ്യേന ഒരു പുതുതലമുറയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ പാട്ടിനെ സമീപിക്കുകയാണെങ്കിൽ പാട്ടുകാരുടെ ഒരു ശബ്ദം, അവരുടെ ഒരു അവതരണം, മേഡത്തെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകാരനോ പാട്ടുകാരിയോ ആരാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
4: ശക്തിശ്രീ ഗോപാലന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൗണ്ടാണ് അവരുടെ. കരയരുതേ വെറുതെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു.

0: പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, അനുഭൂതികൾ എന്ന് പറയുന്നത് പ്രതിജന ഭിന്നമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്രോതാക്കളുടെ ഒരു പൊതു താല്പര്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്കൊരു വിഷാദ ഛായയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ശ്രോതാക്കൾ കൂടുതലും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്സമയ പരിപാടികളിൽ, അതുപോലെ ആൾക്കാർ എസ് എം എസിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ ഓഫ് സോങ്സ്, അതിലൊരു വിഷാദ ഛായ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ, അങ്ങനെ ഒരു താല്പര്യമുണ്ടോ?
1: പൊതുവേ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് ഞാൻ വളരെ മെലാൻകുളിക് ആയിട്ടുള്ള സോങ്സ് കേൾക്കുന്ന ആളാണെന്നുള്ളതാണ്. മേ ബി ദാറ്റ് കുഡ് ബി ട്രൂ. കാരണം കറങ്ങി തിരിഞ്ഞ് ചില സോങ്സ് അങ്ങോട്ട് തന്നെ വരാറുണ്ട്, ആ ഒരു മൂഡിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം എ സാഡ് പേഴ്സൺ, കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു സാഡ്നെസ് ഇതിലിരിക്കുന്ന ആളൊന്നും അല്ല, അതുകൊണ്ടല്ല. പക്ഷെ ആ ഒരു ജോണറിലുള്ള സോങ്സ് കുറച്ചുകൂടി ഗൃഹാതുരത ഉണർത്തുന്ന സോങ്സ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള മൂഡും എനിക്കിഷ്ടമാണ്. എന്റെ ഓർമ്മയിൽ വരുമ്പോൾ ഇപ്പം പത്ത് വെളുപ്പിൻ എന്ന് പറയുന്ന സോങ് വെങ്കലത്തിലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. അതും ഇറ്റ്സ് ചിയർഫുൾ, ഇറ്റ് ഹാസ് ദാറ്റ് ഒരു കൾച്ചറൽ എലിമെന്റ് ഉണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള സോങ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്.

0: ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ ഗസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഒരു ഹിന്ദുസ്ഥാനി മേഖലയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആരാണ്?
1: മെയിൽ വോയിസിന്റെ കാര്യത്തിൽ എന്റെ ചോയ്സ് എപ്പോഴും മെഹദി ഹസൻ ആണ്. നോട്ട് ജസ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ദൈവം ഒരാണാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആരുടേതായിരിക്കും എപ്പോഴും മനസ്സിലിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു ശബ്ദമാണ് മെഹദി ഹസന്റെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഗോഡ്ലി പ്രസൻസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ് അവരുടെ. നവാസിഷ്കരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, നമ്മുടെ ഇശൽ തീൻ കണം എന്ന് പറഞ്ഞ് പഴയ ഗസൽ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സോങ്ങുമായിട്ട് എനിക്ക് കുറച്ച് സാമ്യം തോന്നിയിട്ടുള്ളൊരു ഗസലാണത്. പക്ഷെ കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഗസലുമാണ്.

0: എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ആകാശവാണിക്ക് വേണ്ടി കണ്ടെത്തി ഞങ്ങളെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്ക് ഇതിനെ കാണാം. പ്രിയ ശ്രോതാക്കളോട് ഓണത്തെക്കുറിച്ച് അവസാനമായി ഒരു ആശംസ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ സന്തോഷപൂർണ്ണമായിട്ട് തന്നെ എല്ലാ കോഴിക്കോട്ടുകാരും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, തുടർന്ന് ഈ വർഷം മുഴുവൻ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മളോട് പങ്കുവച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS. അഭിമുഖം ബോബി സി മാത്യു. നിർവഹണം തേജസ്വിനി നായർ. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
3: ആവണിപ്പൊന്നുഞ്ഞാൽ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

ഇപ്പോൾ ഡഫേദാർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Union Minister Ashwini Vaishnaw says government investing around $130 billion in public investment every year, resulting in sustained economic growth. Supreme Court seeks center's response for implementing Radhakrishnan committee's recommendations on exam reforms after NEET UG paper leak. Weather department forecasts very heavy rainfall over parts of Chhattisgarh, Madhya Pradesh, Uttar Pradesh and Uttarakhand today. India defeats Sri Lanka in first test by 165 runs. Manav Sutar takes 6 wickets. And in men's hockey, India

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, സിന്ധു വിജയൻ, രജു കോലിയക്കോട്. സംവിധാനം എൻ വാസുദേവ്.
1: നോക്കൂ മായമേ, ആരും വാതിലിൽ മുട്ടുന്നു.
2: ആരാ? പരിചയമില്ലാത്ത ഒരാളാണല്ലോ.
3: നാൻ റെഡ്ഡി.
2: റെഡ്ഡിയോ? ഏത് റെഡ്ഡി?
3: വെങ്കട്ട റെഡ്ഡി.
2: എന്തായാലും നിങ്ങളെ ഞങ്ങൾക്കറിയില്ല, എന്താ വേണ്ടത്?
3: തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒക്കെ അറിയാം.
2: ഈ മുടിയും താടിയും സിൽക്ക് ലോഹയൊക്കെ കണ്ടപ്പോ ഏതോ മോഡേൺ സ്വാമിയാണെന്നാണ് കരുതിയത്. ഇവിടെ ചികിത്സക്ക് വന്നതാണോ?
3: അല്ല, സിനിമ പിടിക്കാൻ.
2: ആശുപത്രിയിലോ?
3: അതെ, എന്റെ സിനിമ.

0: രൂപയുടെ കുറേ ഭാഗങ്ങൾ ഈ ആശുപത്രിയിൽ വച്ചാ പിടിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ ആശുപത്രി അധികാരികളെ കണ്ട് ഏർപ്പാട് ചെയ്യാനാ ഞാൻ വന്നത്.
1: അതിന് അധികാരികളെ ചെന്ന് കണ്ടാ പോരെ, രോഗി കിടക്കുന്ന മുറിയിൽ എന്താ കാര്യം?
0: കാര്യമുണ്ട് ശോഭക്കുഞ്ഞേ.
1: എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം?
0: അറിയാം, പേര് മാത്രമല്ല ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
2: അല്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാൻ നിങ്ങൾ ആരാ? ശോഭ, ആ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചേ.
0: അതിന്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞേ. ഞാൻ നിങ്ങളുടെ ശത്രുവോ ഉപദ്രവിക്കാൻ വന്നതോ അല്ല.
2: പിന്നെന്താ, എന്താ നിങ്ങളുടെ ഉദ്ദേശം?
0: ഉണ്ട്, പക്ഷേ ഞാൻ ഒരു സിനിമാക്കാരനോ സിനിമ പിടിക്കാൻ വന്നവനോ അല്ല.
2: പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതോ?
0: കള്ളം, ഇതേ കള്ളം പറഞ്ഞ് ഒരാളുമായി അടുപ്പം കൂടാനും അയാളുടെ മുൻകാല ചരിത്രങ്ങൾ ചികഞ്ഞെടുക്കാനുമുള്ള ഒരു തന്ത്രം. പണത്തിനോട് ആർത്തിയുള്ള ഒരുവൻ ഏത് വഴിയിൽ കൂടെയാണെങ്കിലും പണമുണ്ടാക്കാൻ മാർഗം കാണിച്ചു തരുന്ന വ്യക്തിയാണ് ഞാനെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ മനസ്സു തുറക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമാ തന്ത്രം ഉപയോഗിച്ചതും ആന്ധ്രാക്കാരനായി വേഷം കെട്ടിയതും.
2: അതൊക്കെ നിങ്ങളുടെ കാര്യം, ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്?
0: പറയാം. എന്റെ യഥാർത്ഥ പേര് വിക്രമൻ, സ്ഥലം കൊച്ചി. വർഷങ്ങൾക്ക് മുൻപ് ഞാനവിടെ ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മയും കുഞ്ഞനുജത്തിയും മാത്രം. അനിയത്തിയെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാൻ വേണ്ടി ഞാൻ ഹൈസ്കൂളിൽ പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയി, പിന്നെ ഓട്ടോ ഡ്രൈവറായി. അനിയത്തിയെ ഒരു എഞ്ചിനീയറാക്കാനായിരുന്നു മോഹം. അതിനുവേണ്ടി രാപ്പകൽ ഞാൻ ഓട്ടോ ഓടിച്ചു.
1: നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടെന്തിനാ?
0: കഷ്ടപ്പാടുകളല്ല, ഒരു തീരാ ദുഃഖം നിങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഒരു ദിവസം എന്റെ പൊന്നനിയത്തി 10-ാം ക്ലാസ് പാസ്സായതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ, പിന്നെ തിരിച്ചു വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് മൃഗീയമായ മാനഭംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ നിലയിൽ ദൂരെ ഒരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി.
1: കേട്ടപ്പോ തന്നെ ഉള്ളു പിടയുന്നു.
2: ഓ കഷ്ടം, ആന്ധ്രാക്കാരാ അല്ല കൊച്ചിക്കാരാ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
0: ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? അധികം താമസിയാതെ ഹൃദയം തകർന്ന് അമ്മയും മരിച്ചു.
2: എന്നിട്ട് കൊലയാളിയെ പോലീസ് പിടിച്ചോ?
0: ഇല്ല, അന്വേഷണം ഒരുപാട് നടന്നു. തെളിവും സാക്ഷിയുമില്ലാതെ തേഞ്ഞുമാഞ്ഞുപോയ പല കേസുകളുടെയും കൂട്ടത്തിൽ ഇതും മാഞ്ഞുപോയി. ഞാനും കൊച്ചിയോട് വിട പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ അനിയത്തിയുടെ കൊലപാതകത്തെപ്പറ്റി ചെറിയ സൂചനകൾ കിട്ടി.
1: ആരാണെന്ന് തിരിച്ചറിഞ്ഞോ?
0: ഉന്നതന്മാരുടെ മക്കളായ 3 ചെറുപ്പക്കാർ ചേർന്നാണ് എന്റെ അനിയത്തിയെ നശിപ്പിച്ച് കൊന്നതെന്നും അവരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തത് ഓട്ടോ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരനാണെന്നും ഞാൻ അറിഞ്ഞു. ആ ഓട്ടോക്കാരൻ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് ആളും വേഷവും മാറിയുള്ള എന്റെ ഈ ദേശാടനം. പല ജില്ലകളിലും ഞാൻ താവളമടിച്ച് അന്വേഷണം നടത്തി. ഒരുപാട് ഓട്ടോക്കാരുടെ പൂർവ്വകാലം തിരക്കി. ചിലരൊക്കെ കൊച്ചിയിലുണ്ടായിരുന്നവരാണെങ്കിലും എന്റെ കാലത്തുണ്ടായിരുന്നവരല്ല.
2: പിന്നെ ഇപ്പോ ഇവിടെ?
0: ഇവിടുത്തെ എന്റെ അന്വേഷണത്തിൽ വളരെ കാലം മുമ്പ് കൊച്ചിയിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരാളിന്റെ മുൻകാല ചരിത്രം കിട്ടി. സംശയിക്കാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ്.
2: അനിയത്തിയെ കൊലയ്ക്ക് കൊടുത്തവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞോ?
0: അടുത്തപ്പോൾ 90% ബോധ്യമായി.
1: എങ്കി പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാത്തതെന്താ?
0: പ്രധാനപ്പെട്ട ചിലതുകൂടി അറിയാനുണ്ട്. അത് അയാളുടെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് പോലീസിന് അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: പിന്നെ?
0: അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം.
1: എന്താ പറയൂ.
0: നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പിന് വേണ്ടി.
1: മുന്നറിയിപ്പോ?
0: ഇതുവരെ എനിക്ക് കിട്ടിയ അറിവിൽ എന്റെ അനിയത്തി കൊല ചെയ്യപ്പെട്ടതിന്റെ സൂത്രധാരൻ സഹായ് ചമഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ഓട്ടോ പപ്പുവാണ്.
1: പപ്പു കേട്ടനോ?
0: അതെ.
2: ശോഭ, എന്താ ഇദ്ദേഹം പറയുന്നത്?
1: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായമേ.
0: വിശ്വസിക്കണം, അയാൾ ചതിക്കും. പണത്തിന് വേണ്ടി പെൺകുട്ടികളെ വശീകരിച്ച് മനുഷ്യ മൃഗങ്ങളുടെ മടയിലെത്തിച്ചു കൊടുക്കുന്ന ക്രിമിനലാണവൻ. മാന്യമായി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർക്ക് ഈ പപ്പു ഒരു അപമാനമാണെന്ന് പല ഓട്ടോക്കാരും എന്നോട് പറഞ്ഞു.
1: സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
0: സത്യം തന്നെയാണ്.

0: അയാളുമായുള്ള അടുപ്പവും പരിചയവും നിങ്ങൾക്ക് ആപത്ത് വരുത്തും, ചീത്തപ്പേരുണ്ടാവും. നന്മ ആഗ്രഹിക്കുന്ന ഒരു മുതിർന്ന മനുഷ്യന്റെ ഉപദേശമാണെന്ന് കരുതിയാൽ മതി. എന്റെ ബാക്കിയുള്ള സംശയം കൂടി സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. ഓട്ടോ പപ്പുവിനെ ഈ മണ്ണിൽ നിന്നും പറഞ്ഞയച്ചിട്ട് ഞാൻ വരട്ടെ.
1: മായ്മേ, പപ്പേട്ടിനെ കുറിച്ച് അയാൾ പറഞ്ഞു പോയതൊക്കെ
2: വിശ്വസിക്കണം ശോഭ, സൂക്ഷിക്കുകയും വേണം. ഓട്ടോ പപ്പുവിന്റെ പിന്നാമ്പുറം കഥകള് അന്വേഷിച്ചറിഞ്ഞു പറഞ്ഞത് വെറും കെട്ടുകഥകളായിരിക്കില്ല.
1: എനിക്കും ചിലതൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. പണത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ മനഃപൂർവ്വം തന്നെയാണ് ചിലവേറിയ ഈ ആശുപത്രിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. പിന്നെ സഹായിക്കുന്ന മഹാമനസ്കതയെന്നും പറഞ്ഞ് ഒരു ചെകുത്താന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയതും കരുതിക്കൂട്ടി തന്നെയാവണം.
2: കുരുക്കിൽപ്പെട്ടതും രക്ഷപ്പെട്ടതും മോഹൻ സാറ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശോഭ എന്നോട് പറഞ്ഞപ്പോഴേ പപ്പുവിനെ പറ്റിയ ഒരു വശപ്പിശക് എനിക്ക് തോന്നിയതാ. ഞാനിത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോഹൻ സാറിനെ കണ്ടുമുട്ടിയപ്പോ ശോഭയ്ക്കൊരു പുനർജന്മം കിട്ടിയ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോ മറ്റേ കാര്യം ഞാനങ്ങ് മറന്നു. ഇനി എന്തായാലും വേണ്ട അയാളുമായുള്ള അടുപ്പം.
1: എന്നാലും പെട്ടെന്ന് ഞാനെങ്ങനെ?
2: പെട്ടെന്നല്ല, മെല്ലെ നയത്തിൽ തന്നെ അകറ്റാം. ഇനി വരുമ്പോ ശോഭ സാധാരണ പോലെ തന്നെ പെരുമാറിയാൽ മതി. ബാക്കി ഒളിയമ്പ് പ്രയോഗം ഞാൻ നടത്തിക്കോളാം. ആരാ?
3: ഞാനാ മോളെ, പപ്പേട്ടെ.
1: ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പപ്പേട്ടനെ കണ്ടില്ലല്ലോന്ന്, അല്ലേ മായ്മേ?
2: അതെ അതെ, ഇരിക്കു പപ്പേട്ടാ.
3: താങ്ക് യു മോളെ. സപ്പോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സഹായം വേണോന്ന്, എപ്പ മനസ്സിൽ തോന്നുവോ അപ്പൊ ഞാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവെന്ന്.
1: ആ പപ്പേട്ട, ഒരു ആന്റിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, പെണ്ണുങ്ങൾക്ക് നല്ല ജോലിയും ശമ്പളവും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന?
3: അതെ മോളെ, നല്ല വിലയും നിലയും ഉള്ള ആന്റിയാ.
1: നാളെ തന്നെ നമുക്ക് അവിടെ പോകേണ്ടി വരും, പണത്തിന് ബുദ്ധിമുട്ട് ഇത്തിരി കൂടുതലാ.
3: ഞാൻ പറഞ്ഞില്ലേ മോളെ, ധാരാളം പണത്തിന്റെ ചെലവുണ്ടാകുമ്പോ ധാരാളം പണത്തിന്റെ ഭാരവും ഈ ഞാനുണ്ടാക്കി തരുമെന്ന്.
2: പക്ഷേ പപ്പേട്ടൻ ശോഭയെ നല്ലോണം സൂക്ഷിച്ചോണം, കഴുകന്മാര് വട്ടമിട്ട് പറക്കുന്ന പട്ടണമാ.
3: എന്റെ മായമോളെ, അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ? ഈ ശോഭ മോളെ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ കാണുന്നത്.
2: എന്നാലും ഒരു കാട്ടുപോത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ശോഭ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
3: അവന് ഇടക്കിടക്ക് ഈ പോത്തിന്റെ സ്വഭാവം ഉണ്ടാകുന്ന കാര്യം ശോ എനിക്കറിയില്ലായിരുന്നു മോളെ.
2: അവൻ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടനാണെന്നാ എനിക്ക് തോന്നുന്നത്.
3: എനിക്കും ആ സംശയം ഇപ്പൊ തോന്നി തുടങ്ങി. ഇനി ആ ദുഷ്ടന്റെ മുഖത്തെ ഈ ഞാൻ നോക്കൂല.
2: പണത്തിനു വേണ്ടി സാധു സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് അവനെ പോലുള്ളവന്മാരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. ചി, ഇവനൊക്കെ മനുഷ്യ ജന്മത്തിന് തന്നെ നാണക്കേടാ, അല്ലേ പപ്പേട്ടാ?
3: ശരിയാ മോളെ, മായമോള് പറഞ്ഞതേ വളരെ ശരിയാ.
2: ആളുകള് തല്ലിക്കൊന്നില്ലേലും ഇവന്മാർക്ക് ദൈവം എന്നെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തോളും.
3: അതും ശരിയാ മായമോളെ.
1: പപ്പേട്ട,
3: എന്താ ശോഭമോളെ?
1: ആരാണെങ്കിൽ പോലും നേരായ വഴിയിൽ സമ്പാദിക്കുന്ന പണം വീണ്ടും വീണ്ടും ഭാഗ്യങ്ങൾ നേടിത്തരും. പാപപ്രവൃത്തികളിലൂടെ സമ്പാദിക്കുന്ന പണം നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കിത്തരും. ശരിയല്ലേ പപ്പേട്ട?
3: ശോഭമോള് പറഞ്ഞതാ ഭയങ്കര കറക്റ്റ്.
2: ഈ ശോഭമോളെ ആരെങ്കിലും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഏതവനായാലും ശരി, ദുർബലകളുടെ ദയനീയ മുഖം മാത്രം കണ്ട് ശീലിച്ച ഇത്തരം ദുഷ്ടന്മാർ സ്ത്രീയുടെ മറ്റൊരു മുഖം കാണേണ്ടി വരും, സംഹാരദാഹിയായ ഭദ്രകാളിയുടെ മുഖം.
3: ശരിയാ ശരിയാ, അങ്ങനെ തന്നെ വേണം പെണ്ണുങ്ങളായ. അപ്പം ഞാൻ വരട്ടെ? അല്ല, പോട്ടെ മോളെ, നാളെ വരാം.
1: നാളെ നേരത്തെ വരണേ, ആന്റിയുടെ അടുത്ത് പോണം.
3: എത്തും മോളെ, ഞാൻ കൃത്യമായിട്ട് എത്തും. ഓക്കെ, ബൈ ബൈ.
2: പോയോ ശോഭ?
1: പോയി. എന്റെ മായമ്മേ, എവിടുന്ന് കിട്ടി ഈ ഡയലോഗുകൾ?
2: ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആനിവേഴ്സറിക്ക് മോണോ ആക്ടിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചതാടി ഈ ഭദ്രകാളി വേഷം.

ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, മായമ്മ, സിന്ധു വിജയൻ, വെങ്കിട്ടറെഡ്ഡി, രജു കോലിയക്കോട്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.

ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ഓഫറുകൾ, ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം ഇഷ്ടദാനം എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിത്താര, പാടിയത് യേശുദാസ്.

എം ജെ ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രാജവാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം നൽകിയത്.

കഥയ്ക്കു പിന്നിൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജി മാർക്കോസും സെൽമ ജോർജും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ. അടുത്ത ഗാനം കൈതപ്പുറം എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നോടിഷ്ടം കൂടാമോ.

കാപ്പിച്ചിനോ എന്ന ചിത്രത്തിനു വേണ്ടി വേണു വി ദേശം എഴുതിയ ഗാനം ഹേഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതത്തിൽ പാടിയത് ജയചന്ദ്രനും മഞ്ചരിയും.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം വരണമാല്യം. രചന ബിച്ചു തിരുമല, സംഗീതം നിസരി ഉമാർ.

IS കൊണ്ടൂർ എഴുതിയ ഗാനം, രാജാമണിയുടെ സംഗീതത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം.

എന്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയായി ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം ആറാം തമ്പുരാൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

കാവാലം നാരായണ പണിക്കർ എഴുതിയ ഗാനം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. സംഗീതം ജോൺസൺ.

തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് MG ശ്രീകുമാറും ചിത്രയും സംഘവും. രചന PK ഗോപി, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി മഴവില്ലിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കന്നഡ ചിത്രത്തിലെ ഗാനം, പാടിയത് കാർത്തിക്, ചിത്രം മന്മഥ.

മഴവിലിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പ്യാർ കിയാ തോ ദർനാ കിയാ എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയത്.

0: മഴവില്ല് സമാപിച്ചു.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപക് ഹേ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു. ഛാത്ര ഹേ റിജോ ഓർ റിമ.
2: നമസ്തേ ജി.
3: നമസ്തേ. ദേഖോ ഹംനെ പിച്ചലെ ക്ലാസ് മേ ക്യാ പഠാ ഥാ.
2: ഹംനെ വൈറ്റ് ക്യാപ് നാമക് കഹാനി പഠി.
3: കഹാനി പൂരി ഹുയി ഹേ ക്യാ?
2: നഹീ ജി, കുച്ച് ഫാക് ബാക്കി ഹേ.
3: ഠീക് ഹേ. ക്യാ ഗൃഹകാര്യ ദിയാ ഥാ?
2: ഹാൻ ജി, ദിയാ ഥാ.
3: ഗൃഹകാര്യ കാ വിഷയ ക്യാ ഥാ?
4: ഡയറി.
3: കിസ്കി ഡയറി?
2: കേശവ് കി ഡയറി.
3: ഡയറി കാ പ്രസംഗ് ക്യാ ഥാ?
4: ശഹർ മേ അപ്നേ പഹലെ ദിനോം കെ അനുഭവ കെ ബാരേ മേ ഡയറി ലിഖന.
3: അച്ഛാ, പ്രസ്തുത കരേ?
2: ഹാൻ ജി, പ്രസ്തുത കരേ.
3: തോ റിജോ, കേശവ് കി സംഭാവിത ഡയറി പട് സുനാവോ.
2: ഹാൻ ജി, കേശവ് കി ഡയറി. സ്ഥാൻ ഛത്തീസ്ഗഡ്. താരിഖ് 3 ഒക്ടോബർ 2010. സമയ രാത് കെ 9 ബജെ. ആജ് മേ ബഹുത് പ്രസന്ന ഹു. പിച്ചലെ ദോ തീൻ ദിനോം സെ ഡേരേ മേം മേം അകേല ഥാ, ബഹുത് ഊബ് ഗയാ ഥാ. ആജ് ബാഹർ നികല, പാസ് കി കോളനി കാ സൈർ കിയാ. കോളനി കെ പാസ് കെ മൈദാൻ മേ കുച്ച് ലഡ്കെ ക്രിക്കറ്റ് കേൾത്തെ ദേഖാ. ബഡി ഖുശി ആയി, പാസ് ചല. ലേക്കിൻ കിസി നേ മേരാ ധ്യാൻ നഹീ ദിയ. പാസ് ഏക് നീം കാ പേഡ് ഥാ, ഉസ്കി ചായ മേ ജാ ബൈഠാ. വഹാ കുച്ച് ലഡ്കെ ബൈഠേ ഥേ, ഉനോനേ മേരാ മസാക് ഉഡായ. കുച്ച് ലഡ്കോ നേ മേരി ഖോപ്ഡി പർ തബല ബജായ. ഇസ്കെ ബദലേ മേം മുസ്കുരാതാ രഹാ. ഓർ ക്യാ കരേ, മേം അകേല അസഹായ്. ഊപ്പർ സെ ചോട്ടാ ഓർ നാട്ടാ, ഫിർ ഫി അകേലേ പൻ സെ ബച്നേ കാ ആനന്ദ ഥാ. നീന്ദ് ആതേ ഹേ ബസ്.
3: ഉത്തം റിജോ, അതി ഉത്തം.
2: ധന്യവാദ് ജി.
3: ടീക് ഹേ, അബ് ഹം കഹാനി കാ അഗലാ ഭാഗ് ദേഖേ. ഏക് ബാർ മൈം പട് സുനാവൂ, ധ്യാൻ സെ സുന്ന. കുച്ച് ദിനോ മേ വോ ലഡ്കോ കെ ഖേൽ കി സരൂരത് ഭി ബൻ ഗയാ ഥാ. കിസി ലഡ്കെ കെ സമീപ് പർ ന പഹുഞ്ച്നേ പർ വേ കേശവ് കോ ഉസ്കെ ഘർ ബുൽവാനേ ഭേജ്നേ ലഗേ. കേശവ് ഉചക് ഉചക് കർ അപ്നേ നന്നേ ഹാത്തോം സേ ഉസ് ലഡ്കെ കെ ഘർ കി ഊഞ്ചി കോൾബൽ ബജാതാ. ലഡ്ക ഖുദ് പ്രകട് ഹുവാ തോ ഠീക്, യദി ഉസ്കെ ഘർ വാലേ നികൽ ആത്തേ തോ കേശവ് കോ ദേഖ് കർ അപ്നേ ലഡ്കെ കോ ഖേൽനേ ന ഭേജ്നേ കാ ഉൻഗാ ഇരാദാ ഔർ പക്കാ ഹോ ജാതാ. ഗുല്ലു ആജ് ഖേലേ നഹീ.

0: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.

സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഭരണം വിരൽ തുമ്പിൽ. വീഡിയോ കോൺഫറൻസിംഗ്, ജിയോ സ്പേഷ്യൽ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് രാജ്യത്തെ വലിയ പദ്ധതികളുടെ പുരോഗതി, പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ പ്രഗതി തത്സമയം നിരീക്ഷിക്കുന്നു. നികുതിപ്പണം പാഴാക്കാതെ വികസനം നേരിട്ട് ജനങ്ങളിലേക്ക്. വികസിത ഭാരതത്തിനായി കൈകോർക്കാം.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് അഷ്ടപദി അവതരിപ്പിക്കുന്നത് ഉമ്മന്നൂർ മനോജ് കുമാർ.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാ

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ, ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.
2: Hello my dear listeners, this is Chetan with you on Spice, the voice of hope. Friends, this is a topic of worldwide importance that I am going to talk to you about. In today's world, we are facing big issues like climate change, running out of resources and damaging our environment. The need to be sustainable is more urgent than ever. Many of us want to help, but the problem can seem too big to tackle alone. It's easy to think, what can I really do? The answer might surprise you quite a lot. Friends, we are about to discover that sustainability isn't about making huge changes overnight or doing something grand. It's about the little mindful changes we make every day. Each small action might seem insignificant on its own, but when combined with the efforts of people around the world, it adds up to a big difference for a more sustainable future. Basically, the concept of sustainable living involves adopting practices that reduce our environmental impact, ensuring that our Earth's resources are preserved for future generations. It goes beyond just recycling. It's a mindset, a commitment to living in harmony with nature. On this journey, we will see that small changes are the foundation of a sustainable world. They lessen our environmental impact and inspire others to do the same. By incorporating sustainability into our daily lives, we can drive global change. Start with small steps, share your journey, and encourage others to join. Together, we can create a more sustainable world for ourselves. It all starts with that first step. If you are wondering how you can make a difference yourself, I'll give you some neat tips to make small changes which you can incorporate into your daily routine at home in order to make a more positive impact on the environment. Let's explore the transformative power of small changes and how they contribute to a sustainable lifestyle. Let's begin with the world's biggest polluter, that is plastic. Let's start by saying goodbye to plastic. We all know plastic, especially single-use items like bags, straws, and bottles, are pretty bad for the environment. The manufacturing process is harmful, and the waste is a huge problem. Most plastic either ends up in landfills, taking centuries to break down, or as pollution, causing major issues for wildlife and ecosystems, and piling up in our rivers and oceans. Next on the list, friends, are bulbs. If you haven't switched to LED bulbs, now is the time. They are way more eco-friendly than traditional bulbs. LED bulbs are super energy efficient, last much longer, produce less light and heat, and don't contain harmful stuff like mercury. Plus, they save you money in the long run. And friends, while we are talking about conserving electricity, I advise you to go

മെസ്സേജസ് ഓൺ 0951522703 9. ഐ റിപ്പീറ്റ്, 0951522703 9. റൈറ്റ് ടു അസ് ഓൺ ഫീഡ്ബാക്ക് amc1@gmail.com. ഐ റിപ്പീറ്റ്, amc1@gmail.com. സി യു സൂൺ. ദിസ് ഇസ് ചേതൻ സേയിങ് ബൈ ഫോർ നൗ. ടിൽ വി മീറ്റ് അഗൈൻ, സ്റ്റേ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. മദർ എർത്ത് ഡിസേർവ്സ് ഇറ്റ്.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം, കുഞ്ഞാറ്റ കിളികൾ. ഈ ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ വരികൾ എഴുതി എ ജെ ജോസഫ് ഈണം നൽകി ചിത്ര പാടിയ ഗാനം.

കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ എരുത്താവൂർ CSI ചർച്ച് ക്വയർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ കേൾക്കാം. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണേ ദൈവമേ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇതിൽ സ്മൈൽ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. പന്നിപ്പനി ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ എസ് വിനീതയുമായുള്ള അഭിമുഖ സംഭാഷണം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രീകരണം. ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, രചന ആതിര വിജയ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണം ക്ലാസ്, പാർട്ട് ഓഫ് സ്പീച്ച്, അവതരിപ്പിക്കുന്നത് ശ്രീജാദേവി. 9:30 വെച്ചൂർ ശങ്കറിന്റെ സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. 4:00 നാരായണമേനോന്റെ ഓണക്കാഴ്ച എന്ന കവിത. ആലാപനം സരിത RC നായർ. 6:15 ഉദയഗീതം, പാറശാല ബി പൊന്നമ്മാൾ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 115 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ സാവിത്രി MN പാടുന്ന കൃതികൾ. AL മഞ്ജുള, രാജേഷ് വയലിൻ, PR ഹരീഷ് മൃദംഗം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സഹകരണ നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. ചന്ദ്രയാൻ ദൌത്യം ഭാരതത്തിന്റെ അഭിമാനം. BSSC ഡെപ്യൂട്ടി ഡയറക്ടർ ജയലക്ഷ്മി L സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ ജി സംസാരിക്കുന്നു. 1:00 ആവണി പൊന്നൂഞ്ഞാൽ. ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം വേനൽ മഴ 14 ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം N വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. തെങ്ങമം ജയകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം. 5:30 സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM FME പദ്ധതി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. 7:20 കാർഷിക

ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 യുവവാണി, 8 മണിക്ക് നേർമൊഴി. ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് സോഷ്യോളജി, ജ്യോതിസ് എസ് അവതരിപ്പിക്കുന്നു. 9:30 നാടകം ഒരു മഴക്കാലം കൂടി, രചന ദീപക് കുമാർ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകിയവർ നന്ദകുമാർ ജി ആർ, സ്മിത സലീം, ഈശ്വർ പൂറ്റി, വിഷ്ണു ജി റാം, ശ്രീരാജ് പാറയ്ക്കൽ വിളക്കുടി, ദേവദത്തൻ, മഞ്ജു എൻ, ബി ബാലകുമാരൻ, വിക്രമൻ നായർ തുണ്ടത്തിൽ, ശ്രീനന്ദ പി നായർ, സാവൻ ഗിരീഷ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ

0: ഉള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: to the Union Territory, where he called on Chief Minister Omar Abdullah at his residence in Srinagar. He described the meeting with the Chief Minister as positive and said both sides have identified key follow-ups to be taken forward in the future. Iran's Armed Forces Chief of Staff Major General Ali Abdullahi has warned that countries on the southern shores of the Persian Gulf should not assist or facilitate U.S. military forces. The Armed Forces Chief said Tehran is closely monitoring military activity at regional bases. His warning comes as the U.S.-Iran conflict enters its fourth month, while the Pentagon evaluates its military footprint in West Asia with a view to reducing its presence. In the BWF Badminton World Championships, India's mixed doubles pair of Dhruv Kapila and Tanisha Krasto stormed into the pre-quarterfinals in New Delhi. Home favourites Sattvic Sairaj and Ranki Reddy and Chirag Shetty have also advanced to the pre-quarterfinals after receiving a walkover. However, men's singles player Lakshya Sen and women's singles player Unnati Hooda bowed out of the tournament. In men's cricket, India beat hosts Sri Lanka by 165 runs in the first test of the two-match series in Galle today. India now leads the two-match series 1-0. Chasing a target of 372, Sri Lanka were bowled out for 206 during the post-lunch session on day 5, handing India a comfortable victory. And with that, we end this news bulletin.
1: കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: കേരളത്തെയും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈരക്കുപ്പ പാല നിർമ്മാണത്തിന് കർണാടക സർക്കാരിന്റെ NOC ലഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കർണാടക മുഖ്യ DK ശിവകുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ കർണാടക സർക്കാരുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ച് നിർദ്ദേശങ്ങൾ നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും മൈസൂർ ജില്ലയിലെ വൈരക്കുപ്പയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 36 വർഷങ്ങൾക്ക് മുൻപാണ് പാല നിർമ്മാണത്തിനായി അന്നത്തെ മുഖ്യമന്ത്രിമാർ തറക്കല്ലിട്ടത്. പിന്നീട് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നീങ്ങുകയായിരുന്നു. ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമൊപ്പമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ വനം വന്യജീവി വകുപ്പിന് ജനകീയ മുഖം നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായുള്ള നടപടികൾ ഓരോന്നായി സ്വീകരിച്ചു വരുന്നതായും IC ബാലകൃഷ്ണ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പിന്റെ സൗത്ത് വയനാട് ഡിവിഷൻ മീനങ്ങാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സഹജീവനം ജനസേവന അദാലത്ത് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം വകുപ്പ് നൽകുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ അദാലത്തിലൂടെ കഴിയുമെന്നും ജില്ലയിലെ വിവിധ ഡിവിഷനുകളിലെ RRT PRT എന്നിവയുടെ പ്രവർത്തനം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഗുണപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുക, വനാതിർത്തി പങ്കിടുന്ന ഭൂമിയുടെ NOC വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, വനം വന്യജീവി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ സമയബന്ധമായി തീർപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വനം വന്യജീവി സംഘർഷത്തിൽ മരണം, പരിക്ക്, കൃഷിനാശം തുടങ്ങിയവ സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര വിതരണം തീർപ്പാക്കിയ NOC വിതരണവും MLA നിർവഹിച്ചു. അദാലത്തിൽ 15 NOC അപേക്ഷകൾ തീർപ്പാക്കുകയും 85 അപേക്ഷകളായി 14.18 ലക്ഷം രൂപയും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുകയും ചെയ്തു. ആകെ 78 പരാതികളാണ് സഹജീവനം അദാലത്തിൽ ലഭിച്ചത്. ഓരോ റേഞ്ച് ഓഫീസുകളുടെയും പരിധിയിലെ പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ അദാലത്തിൽ സജ്ജമാക്കിയിരുന്നു. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനുമായുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി TC സിദ്ദിഖ് അറിയിച്ചു. പുതുക്കിയ സമയപരിധി പ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം AIMS പോർട്ടലിലും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ച സാഹചര്യത്തിൽ അർഹരായ ഒരു കർഷകനും അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സമയപരിധി ദീർഘിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുന്നതിനും കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുമായി നേരത്തെ ചേർന്ന ഉന്നതതല യോഗത്തിൽ വിവിധ നടപടികൾക്ക് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് അപേക്ഷ തീയതി നീട്ടിയത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകരും 5 സെപ്റ്റംബർ IMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണം. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം നേരിട്ട കർഷകർക്ക് അർഹമായ ധനസഹായം

0: സർക്കാരിന് പ്രാപ്തമാക്കുകൂടിയാണ്. ഓണക്കാലത്തെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വിലക്കയറ്റവും തടയാൻ എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തും. ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കൽ ലക്ഷ്യമിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടപ്പിലാക്കുന്ന PM രാഹിത് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാതല യോഗം ചേർന്നു. ADMK അജീഷിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ജില്ലയിലെ PM റോഡ് ആക്സിഡന്റ് വിക്ടേഴ്സ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേഡ് ട്രീറ്റ്മെന്റ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു.
1: വയനാട് ജില്ലാ വൃത്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി, വയനാട് ജില്ലാ വൃത്താന്തം.
2: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ച് അറിയാം. ഇന്ന് 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, പന്നിപ്പനി ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ എസ് വിനീതയുമായുള്ള അഭിമുഖം. 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, രചന ആതിര വിജയ്. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണം ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് അവതരിപ്പിക്കുന്നത് ശ്രീജാദേവി. 9:30 വെച്ചൂർ ശങ്കറിന്റെ സംഗീത കച്ചേരി. നാളെ രാവിലെ 6:00 ഉഷമലരിയിൽ നാലപ്പാട്ട് നാരായണ മേനോന്റെ ഓണക്കാഴ്ച എന്ന കവിത കേൾക്കാം. ആലാപനം സരിത RC നായർ. 6:30 പ്രഭാതഭേരി. 7:00 മുതൽ 8:00 വരെ പുലർവേട്ടം. 8:30

വെച്ചൂർ സി ശങ്കറിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ വിശ്വനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഇനി നീതുചരണ പങ്കജ എന്നാരംഭിക്കുന്ന പല്ലവി ഗോപാലയ്യർ കൃതി, രാഗം കല്യാണി ആദിതാളം.

വെച്ചൂർ സി ശങ്കറിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കെ വിശ്വനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ, ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ONV കുറിപ്പ് വരികളെഴുതി ജോൺസൺ ഈണം നൽകി ചിത്രപാടിയ ഗാനം, ചിത്രം ഗോളാന്തര വാർത്ത.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്.
1: മനുഷ്യൻ എത്ര സുന്ദരമായ പദം! വിസ്തൃത റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി മാനവികതയുടെ മനോഹരമായ മുഖം സ്വപ്നം കണ്ടത് ഓർക്കുന്നു. ഗോർക്കിയുടെ വാക്കുകൾ മനസ്സിൽ വരഞ്ഞിടുന്നു. മനുഷ്യൻ സുന്ദരമായ പദം. മനുഷ്യനെ സുന്ദരനാക്കുന്നത് എന്താണ്? സൃഷ്ടിയുടെ പൂർണ്ണത എന്ന എഴുത്തുകാർ. അറിവ്, വിജ്ഞാനം, വിവേകം, സംസ്കാരം എന്നിങ്ങനെ പല തലങ്ങൾ. ഇതിനേക്കാൾ പ്രധാനമായി ഒന്നുമില്ല. അതേക്കുറിച്ച് ആദ്യം പറയാം. ഇതര ജീവികളോട്, പ്രകൃതിയോട് കരുണ ചെയ്യാൻ കടപ്പെട്ട മനുഷ്യൻ. കരുണയാണ് മനുഷ്യൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്ന് തോന്നുന്നു. അതാണ് അവനെ സുന്ദരനാക്കുന്നത്. സർവാഭീഷ്ടദായിനിയായ പ്രകൃതി എല്ലാ നന്മകളുടെയും ഫലസമൃദ്ധി വിവേകത്തോടെ പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതിന്, പ്രയോജനപ്പെടുത്തുന്നതിന് കടപ്പെട്ട മനുഷ്യൻ നിർഭാഗ്യവശാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അത് നിഷേധിക്കുക വയ്യ. പ്രകൃതിയെ രക്ഷിച്ചു വളർത്തേണ്ട മനുഷ്യൻ, സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമിയിൽ പ്രതീക്ഷ സൃഷ്ടിച്ച മനുഷ്യന്റെ മഹിമ ആദവും ദൈവവും എന്ന കവിതയിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷികളും മൃഗങ്ങളും പ്രകൃതിയെ ചലനപൂർണമാക്കുന്നു, ചൈതന്യവത്താക്കുന്നു. ആദികാവ്യമായ രാമായണം പിറവിയെടുക്കുന്നത് ക്രൂരനായ കാട്ടാളൻ മരക്കൊമ്പിൽ കൊക്കുരസി രസിച്ച ഇണപക്ഷികളിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന സന്ദർഭത്തോട് പ്രതികരിച്ചുകൊണ്ടാണ്. പിടഞ്ഞുവീണ് ജീവൻ വെടിയുന്ന പക്ഷിയുടെ രോദനം കാട്ടാളനെ മനുഷ്യനാക്കി.

0: കവിയാക്കി ആദികാവ്യം പിറന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാറാമവർമ്മ എഴുതി. ആക്രമണകാരിയായ മനുഷ്യനോട് മാ നിഷാദ എന്ന് കൽപ്പിക്കാൻ എക്കാലത്തും കവി മനസ്സുകൾ ഒരുക്കം. മാനവികതയുടെ മധുര സന്ദേശം ഏറ്റുപാടുന്ന ഈ പുണ്യദിനത്തിലും ആക്രമണത്തിന് എതിരായ ശബ്ദം മുഴങ്ങുന്നു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം. മനുഷ്യരക്തപ്പുഴ ഒഴുകി ഭൂമി മനസ്സ് ദുഃഖസാന്ദ്രമാക്കരുത്. പാവപ്പെട്ട ആളുകളെ, ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് ധനവും പദവിയും അധികാരവും കൈയാളുന്നവർ മതിക്കരുത്. മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരെ സാമ്രാജ്യ ശക്തികളുടെ കുടില തന്ത്രങ്ങൾക്ക് വിരോധമായി കവികളും ചിന്തകന്മാരും സദാ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനവികതയുടെ അഥവാ മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം അവരിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യദുഃഖങ്ങളുടെ ഉറവിടം തേടിപ്പോയ സിദ്ധാർത്ഥന്റെ കഥ ചരിത്രത്തിൽ നാം വായിക്കുന്നു. 12 വർഷം തപസ് ചെയ്ത് ആ ദുഃഖത്തിന് കാരണം കണ്ടെത്താൻ സിദ്ധാർത്ഥന് കഴിഞ്ഞു. അവിടുന്ന് ശ്രീബുദ്ധനായി കാലത്തെ നയിക്കുന്നു. കവികൾ എപ്പോഴും കരയുന്ന കണ്ണുകൾ തേടുന്നു. കവിത മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസമേകുന്നു. കല കാരുണ്യമാണ്. വിശക്കുന്നവന് ഉപദേശങ്ങളല്ല, ഭക്ഷണമാണ് വേണ്ടത്. കാരുണ്യപൂർവ്വം ദരിദ്രരെ ആശ്വസിപ്പിക്കുവാനും ജീവിതസന്ധികളിൽ ഉഴലുന്നവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്നു എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ അടയാളം. ദാഹജലത്തിന് കൈനീട്ടുന്ന ഗുരുവിനെ പുരാണങ്ങളിൽ നാം ദർശിക്കുന്നു. ദാഹജലം പകർന്നു നൽകാൻ, വിശപ്പടക്കാൻ, ഭക്ഷണം നൽകാൻ, നഗ്നരായവരെ ഉടുപ്പിക്കാൻ, സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യാൻ സംസ്കാരമുള്ള മനുഷ്യർക്ക് കടമയുണ്ട്. കരുണയേക്കാൾ വലിയ ദൈവശാസ്ത്രമില്ല. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരുക, ആരെയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാതെ എല്ലാവർക്കും അർഹതപ്പെട്ടത് ഉറപ്പുവരുത്തുക, ഇത് പരിഷ്കൃത മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്, ഔദാര്യമല്ല. മാനവികതയുടെ മധുര സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ ദിനാശംസ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പോലെ പ്രകാശദായകമാണ്. ആധുനിക കാലത്ത് പ്രാധാന്യം നൽകി നാം ആചരിക്കുന്ന മാനവികതയുടെ ഈ ശുഭദിനം നമുക്ക് നവസങ്കല്പങ്ങളുടെ പുതിയൊരു സംസ്കാര രോഗം സൃഷ്ടിക്കാൻ സഹായകമായി ഭവിക്കട്ടെ. കരുണാമയമായ ഭൂമി, സ്നേഹോജ്ജ്വലമായ ആകാശം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.